ഒരു ഗ്രാമത്തിൽ രണ്ട് വിത്തുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ വിത്ത് മണ്ണിനടിയിൽ സുരക്ഷിതമായി തന്നെ കിടക്കാൻ തീരുമാനിച്ചു. എന്നാൽ രണ്ടാമത്തെ വിത്ത് ധൈര്യത്തോടെ മണ്ണ് പൊളിച്ച് വെളിച്ചത്തിലേക്ക് വളർന്നു. മഴയും വെയിലും കാറ്റും അതിനെ പലതവണ പരീക്ഷിച്ചെങ്കിലും അതൊരിക്കലും വളരുന്നത് നിർത്തിയില്ല. കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാവർക്കും തണലും ഫലവും നൽകുന്ന വലിയൊരു വൃക്ഷമായി മാറി. വളർച്ച ആഗ്രഹിക്കുന്നവർ ഭയത്തെയല്ല ധൈര്യത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 9, കൊല്ലവർഷം 1201, മിഥുനം 25, വ്യാഴാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി, ആൻഡ് ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിലെ പോലെ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. എങ്കിരുന്നാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മടി പിടിച്ച് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: मॉर्निंग मोजो।
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90.9 നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേകതയിലേക്ക് വരാനാണെങ്കിൽ, ഇന്ന് ജൂലൈ 9 ഫാഷൻ ഡേ ആണ്. ഈ ഫാഷൻ എന്ന് കേൾക്കുമ്പോൾ വില കൂടിയ വസ്ത്രങ്ങളും മോഡലുകളും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്നത്. എന്നാൽ സത്യത്തിൽ ഫാഷൻ എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ കോൺഫിഡൻസ് തന്നെയല്ലേ. ഒരു വാക്ക് പോലും മിണ്ടാതെ നമ്മൾ ആരാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ദ റിയൽ മാജിക്. പുതിയ ട്രെൻഡുകൾ എന്നും വരികയും ചെയ്യും, പോവുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഇണങ്ങുന്നതും നമുക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ളതും നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുവാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് എക്കാലത്തെയും വലിയ ഫാഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ഫാഷൻ സെൻസോട് കൂടി തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടും മുന്നോട്ടൊക്കെ പോകുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ്

0: ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 42 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും പുറത്തിറങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ കാലാവസ്ഥ അപ്ഡേറ്റ് കൂടി ഒന്നറിഞ്ഞിരിക്കാം അല്ലേ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കൂടി മണിക്കൂറിൽ 40 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് പുറത്തിറങ്ങുന്നവർ കുടയെടുക്കുവാനും നന്നായി ശ്രദ്ധിക്കുവാനും ഒന്നും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ നല്ല മഴയായിരുന്നത് കൊണ്ട് കോഴിക്കോടും വയനാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധിയാണ് കേട്ടോ. ഇതിനിടയിൽ ഒരു ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നാളെ മുതൽ അടുത്ത 3 ദിവസത്തേക്ക് നമ്മുടെ കേരളത്തിൽ ഒരിടത്തും തന്നെ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മഴയത്ത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഈ ഒരു മഴക്കാലം ആസ്വദിച്ച് നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്ക് ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എജ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഉപരിപഠനത്തിനായി എന്തിനു പോകും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്കായിട്ടാണ് ഇനി അടുത്ത ഒരു അപ്ഡേറ്റ്. ഹൈദരാബാദ് സർവകലാശാലയിൽ UG ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കേട്ടോ. നിങ്ങളുടെ CUT UG 2026 സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവേശനം നടക്കുന്നത്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc MA പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ 4 വർഷത്തെ BSc കെമിസ്ട്രി പ്രോഗ്രാമിനുമാണ് ഇപ്പോൾ അവസരമുള്ളത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ വരുന്ന July 21. August 3 കൗൺസിലിംഗ് ലിസ്റ്റും വരുന്നതാണ്. August 17 തന്നെ ക്ലാസ്സുകളും തുടങ്ങുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട. യോഗ്യതകളെക്കുറിച്ച് അറിയുവാനായി, കൂടുതൽ വിവരങ്ങളെക്കുറിച്ചും അറിയുവാനായി ഓൺലൈനായി അപേക്ഷിക്കുവാനുമായിട്ട് aquat.uohyd.ac.in എന്ന വെബ്സൈറ്റ് ത്രൂ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, aquat.uohyd.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നിയമ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആണ് കേട്ടോ. സംസ്ഥാനത്ത് LLM പ്രവേശനത്തിന് അപേക്ഷിക്കുവാനുള്ള സമയം ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 15 വൈകുന്നേരം 5 വരെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അപ്പോൾ അവസാന തീയതിക്കായി കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത 8:30 മുതൽ 9 വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കുവാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900 0474-279-0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090 So keep on listening to Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkopam. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത 9 മണി വരെ നിങ്ങളോടൊപ്പം വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ഓരോ വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം. ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 9526690090 നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ചെയ്യുന്ന കാര്യം അതിൽ നന്മയുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവം ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും മനസ്സിനെ അതിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ഈ നിമിഷം നമ്മുടെ സ്വന്തമാണ്.

ഗ്രൂപ്പിനായിരുന്നു സുലി എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നന്മയും ഒപ്പം സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണം. കാരണം ഈ നിമിഷം അത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം അല്ലേ. ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള സുലൈ ചേട്ടന് താങ്ക് യു അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം ഈ ലോകത്ത് ഓരോരുത്തരുടെയും വഴികളും സമയവും വ്യത്യസ്തമാണ്. ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ചവരാകുവാൻ ഇന്ന് ശ്രമിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാണ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ഉള്ള ഒരു ശീലമാണ് മറ്റുള്ളവരുമായി നമ്മളെ എപ്പോഴും താരതമ്യം ചെയ്യുക എന്നത്. അവർ അവിടെ എത്തി, നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെയാണല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടല്ലേ. പക്ഷേ മനോജ് ചേട്ടൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായ സമയവും യാത്രയും ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും അവരവരുടേതായ സമയത്ത് തിളങ്ങുന്നത് പോലെ തന്നെ നമ്മൾ മത്സരിക്കേണ്ടത് മറ്റാരോടുമല്ല, നമ്മളോട് മാത്രമാണ്. ഇന്നലത്തെ എന്നേക്കാൾ അല്പമെങ്കിലും മികച്ചതാണോ ഇന്നത്തെ ഞാനെന്ന് മാത്രം എപ്പോഴും ചിന്തിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ദിവസം തുടങ്ങിയ മനോജ് ചേട്ടനും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശ്വസം കാര്യങ്ങളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
6: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: मॉर्निंग मोजो।
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90 Nadinoppam, Nattarkoppam. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു ടൈം വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്, ഒരു ബർത്ത്ഡേ വിഷസ് ഹാപ്പി ബർത്ത്ഡേ പ്രണവ് എന്ന് പറയുമോ എന്ന് ചോദിച്ചാണ്. പക്ഷെ ആരാണ് മെസ്സേജ് അയച്ചതെന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല. എനി വേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പ്രണവ്. പ്രണവിന് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആസ്ട്രിയ എഫ്എം 90 പേരിലും എൻ്റെ പേരിലും വിഷയമാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ്എം. പെരുമാറ്റത്തിൽ കട്ടിയാവുക, ജോലിയിൽ ചെറുപ്പമാകുക, അനുഭവത്തിൽ വൃത്തനാകുക എന്നിവയാണ് ഏതൊരു വ്യക്തിയെയും വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പെരുമാറ്റത്തിൽ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും കർമ്മരംഗത്ത് ഒരു യുവാവിൻ്റെ ചുറുചുറുക്കും ഒപ്പം ജീവിതത്തെ നോക്കിക്കാണുവാൻ അനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു വൃത്തിൻ്റെ പക്വതയും, ഇത് മൂന്നും ഒരാളിൽ ഒത്തുചേർന്നാൽ പിന്നെ അവിടെ വിജയമല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക അല്ലേ? ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഗുണങ്ങളെ കോർത്തിണക്കി ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള മുഹമ്മദ് ചേട്ടനും നല്ലൊരു ഡേ വിഷയമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുവാനായി വിളിക്കാം ടു ദ നമ്പർ 0491904047 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9529640909. 0 9 0 9 0 9 5 2 6 6 4 9 0 9 0. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: मॉर्निंग मोजो।
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 19, Adinopam, Natarkopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നായി 2 മെസ്സേജസ് കൂടി നമുക്കിങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്. മാറ്റി വെക്കുമ്പോഴും മറച്ചു വെക്കുമ്പോഴുമല്ല, മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് സ്നേഹത്തിന് വിലയുണ്ടാകുന്നത്, ബന്ധങ്ങൾക്ക് ശക്തിയേറുന്നത്. സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ എന്നും സന്തോഷവും സമാധാനവും സാന്ത്വനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് ജിജി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ. മാറ്റിവെക്കുന്നതിലല്ല, മറിച്ച് മനസ്സറിഞ്ഞ് നൽകുന്നതിലാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ വിലയിരിക്കുന്നത് എന്ന് ചേച്ചി നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിയാണ്, തുറന്ന മനസ്സോടെ നാം നൽകുന്ന സ്നേഹവും കരുതലുമാണ് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നത്. അപ്പോൾ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു ഡേ ചേച്ചിക്കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണുവാൻ സാധിക്കും, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണുവാൻ സാധിക്കൂ. ശുഭദിനം എന്ന് പറഞ്ഞാണ് തങ്കമണി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ നമുക്ക് കാണാം, പക്ഷെ വലിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ മനുഷ്യരെ കാണുവാൻ സാധിക്കൂ എന്ന് ചേച്ചി പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്ന് തന്നെയാണല്ലേ. മറ്റുള്ളവരുടെ നേട്ടങ്ങളോ പദവികളോ കണ്ട് നമ്മൾ വലിയവരെ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ചുറ്റുമുള്ള ചെറിയ മനുഷ്യരെ കൂടി സ്നേഹത്തോടെയും കരുതലോടുകൂടിയും ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നിടത്താണ് ഒരാളുടെ യഥാർത്ഥ വലിപ്പം അഥവാ വലിയ മനസ്സ് കൊടികൊള്ളുന്നത്. അപ്പൊ ചേച്ചിയുടെ ഈ മനോഹരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലിന് ഒരുപാട് താങ്ക് യു അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും ജിജി ചേച്ചിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് വൈൻഡപ്പിലോട്ട് പോകുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിടിലും പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം എന്തായാലും ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഓണത്തിന് വരുവാനായി ടിക്കറ്റ് കാത്തിരിക്കുന്നവർക്ക് ഇതാ ഒരു കിട്ടിലും ഹാപ്പി ന്യൂസാണ് കേട്ടോ. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ സെൻട്രൽ, കൊല്ലം, താമ്പരം, തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലാണ് പ്രധാനമായിട്ടും സർവീസ് ഉള്ളത്. കോട്ടയം വഴിയുള്ള കൊല്ലം ട്രെയിനിൽ 3rd AC കോച്ചുകൾ മാത്രമുള്ളപ്പോൾ മധുര വഴിയുള്ള തിരുവനന്തപുരം ട്രെയിനിൽ സ്ലീപ്പറും AC ലഭ്യമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബുക്കിംഗ് ഇന്ന് രാവിലെ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വേഗം തന്നെ IRCTC വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ ഓണം നാട്ടിൽ വന്ന് അടിച്ചു പൊളിക്കാൻ എല്ലാവരും റെഡി ആയിക്കോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Aadimasam varavai, real Aadimasam varavai.
7: Aadimasam onnalle ullu.
6: Aadimasam Jolly Silksinte real Aadi sale onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ella market vilayekal koravu.
8: Kanjipuram Banarasi daily wear saarigal, kurta, kids wear, churidar material, western wear, men's wear.
6: Below 999.
9: Jolly Silks, Kollam, Tiruvalla, Kottayam, Angamali.
10: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 27 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അപ്ഡേറ്റ് എല്ലാവർക്കും ഒരുപോലെ ഹാപ്പി ആക്കുന്ന ഒരു അപ്ഡേറ്റാണ്. യെസ്, സ്വർണ്ണ പ്രേമികൾക്ക് സന്തോഷ വാർത്തയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഒരു വലിയ കുറവ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച മാത്രം ഒരു പവൻ സ്വർണത്തിന് ആകെ കുറഞ്ഞത് 1560 രൂപയാണ്. രാവിലെ 560 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 1000 രൂപ കൂടി കുറയുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ നിരക്ക് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് 1,04,960 രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് 13,120 രൂപയുമാണ് ഇപ്പോൾ വിപണിയിലെ വില. അപ്പോൾ സ്വർണം വാങ്ങുവാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സുവർണ അവസരമായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും കേട്ട് കേട്ട് ഇവിടം വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഒരു അല്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യെസ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. പൊതുജനങ്ങൾക്കായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിന്നും ജനന മരണ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഇനി ആരും അമിതമായിട്ടുള്ള പണം നൽകേണ്ടതില്ല. കാരണം ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ആശുപത്രികൾ വഴി ഈ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമ്പോൾ വെറും 50 രൂപ മാത്രമേ സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കാവൂ എന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. ഈ വിവരം സുഹൃത്തുക്കളുമായിട്ടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒന്നും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. So keep on listening to Austria FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90.9 നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം എന്നാലും എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്തിവിടെ പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി നമ്മുടെ വീട്ടിലെ കിച്ചൺ ബജറ്റിന് ഒരല്പം ആശ്വാസം പകരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. യെസ്, കേരാ വീടിൻ്റെ കേരാ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇപ്പോൾ വലിയൊരു കുറവാണ് വന്നിരിക്കുന്നത്. അതായത് 1 ലിറ്റർ പാക്കറ്റിന് വില 332 രൂപയിൽ നിന്ന് കുറഞ്ഞ് 299 രൂപയായും 500 മില്ലി ലിറ്റർ പാക്കറ്റിന് 167 രൂപയിൽ നിന്ന് കുറഞ്ഞ് 151 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ കേട്ടത്. അപ്പം ഇതോടുകൂടി തന്നെ എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയാപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 ഡെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: വിപിൻ
0: ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, കണ്ണൂർ ജില്ലയിലാണ്.
0: കണ്ണൂരാണ് വീട്?
1: അതെ.
0: ഓക്കെ, കണ്ണൂർക്കാർ എവിടെ എന്താ പരിപാടി?
1: കണ്ണൂർ അമ്പലത്തിലോട്ടായിട്ട് വന്നതാ. രണ്ടു ദിവസമായി ഇറങ്ങിയിട്ട് കുറെ അമ്പലങ്ങളിലൊക്കെ കയറി ഇപ്പം ഇവിടെ കൊട്ടാരക്കര എത്തി.
0: ഓക്കെ, ഒരു ചെറിയ തീർത്ഥാടന യാത്രയാണ്.
1: അതെ, ഫുൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാ.
0: ഫുൾ ഫാമിലി ആയിട്ട്?
1: അതെ.
0: മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒഴിച്ചു മാറ്റികളുള്ള തയ്യാറെടുപ്പാണ്.
1: അതെ.
0: ഓക്കെ, ശരി ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, പിന്നെ ഒരു മോനുണ്ട്, ഒരേ ആൾക്കാരാണ്.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൻ ഒന്നാം ക്ലാസ് പഠിക്കുന്നു.
0: ഒന്നി പഠിക്കുകയാണ്. പേരെന്താ?
1: ആദിദേവ്.
0: ആദിദേവ്. ഓക്കെ, അപ്പം ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാന് കേരള വിഷന്റെ ഇതിൽ വേണ്ടിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ശരി ശരി. എങ്ങനെ പോകുന്നു ജോലി?
1: ജോലി ഒന്നും കുഴപ്പമില്ല, ഉഷാറായി പോകുന്നു.
0: ഹാപ്പിയായിട്ട് പോകും?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: അപ്പോൾ കണ്ണൂർ ജില്ലയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം ആദ്യം?
1: ശാന്തി സമാധാനം.
0: ശാന്തി സമാധാനം.
1: അതെ.
0: ഈ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ജില്ലകളെ പറ്റി പറയുമ്പോൾ ചില ജില്ലകൾക്ക് ചില അധിക്ഷേപങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഫസ്റ്റ് നമ്മുടെ കൊല്ലം ജില്ലയാണ് വളരെ എന്താണ് വയലൻസ് നിറഞ്ഞ ജില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിനൊപ്പം തന്നെ കേൾക്കുന്ന ഒരു പേരാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഞാനത് വ്യക്തമായിട്ട് എടുത്തു പറയുന്നില്ല വാക്കുകളൊന്നും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഫീലിംഗ് എന്താ?
1: ഫീലിംഗ് എന്ന് പറയാൻ ചെറിയത് ഉണ്ട്, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അത് വലുതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ ഈ നാട്ടിലുള്ള ചെറിയ നല്ല കാര്യങ്ങളൊന്നും കാണാതെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ.
0: അത് മീഡിയാസിന്റെ ഒരു കളിയാണല്ലേ?
1: മീഡിയാസിന്റെ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരും പൊതുവേ ഉള്ള വിചാരം അങ്ങനെയാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് പേടിയാണ്, ചിലർ കണ്ണൂർ വന്ന് അനുഭവിച്ചവർ പറയുന്നു കണ്ണൂർ വന്ന അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആൾക്കാരാണ്.
0: ഓക്കെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുവാണെങ്കിൽ എപ്പോഴും ജില്ലകൾക്ക് അധിക്ഷേപം ഉണ്ടല്ലോ, കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും. അപ്പം എന്തായാലും ഈ പറയുന്ന വാർത്തകളെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണെന്നാണ് പറയുന്നത് ചേട്ടൻ അല്ലേ?
1: എന്ന് പറയാനില്ല, കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൽ കൂടുതൽ പൊലിപ്പിച്ചു പറയുന്നതാണ്. അല്ലാതെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എന്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
0: ശരി ശരി. എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലും പ്രശ്നക്കാർ ഉണ്ട്, പക്ഷെ അത് കാരണം ജില്ലയിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല അല്ലേ?
1: അല്ല, ഇവിടെ തന്നെയാണെങ്കിൽ ഇപ്പം കൊല്ലത്ത് ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേര് അത് നാട് മുഴുവൻ അറിയുമ്പോൾ ആ നാട് മൊത്തമായിട്ടാണ് വരുന്നത്. ആ ഒരു ചെറിയൊരു ഏരിയയിൽ കൊണ്ട് തീരുന്നില്ല. അതുപോലെ തന്നെയാണ് കണ്ണൂര്. ചെറിയൊരു പ്രശ്നം നടക്കുമ്പോൾ അത് ഏരിയ മൊത്തമായിട്ട് അങ്ങ് പറഞ്ഞു പൊലിപ്പിച്ചു വരികയാണ്.
0: മനസ്സിലായി മനസ്സിലായി. ഓക്കെ ശരി. ഇപ്പൊ എത്ര വയസ്സായി കാണും?
1: 35.
0: 35 വയസ്സ്. അപ്പൊ ലൈഫിലൂടെ നേടിയെടുത്ത ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും?
1: എന്നിപ്പോ പെട്ടെന്ന് പറയാനുള്ള ഒരു ഇതില്ല.
0: പാഠങ്ങൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നല്ലത് പഠിച്ചു, കുറെ മോശം പഠിച്ചു.
0: ശരി ശരി. ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. കണ്ണൂർ സ്വദേശിയായ വിപിൻ ചേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appa nammal angarde nammada Ganapathi Ambalathinte Thottarikilethi innu oru paadu nalla manushare ingane parichayappettondirikkana. Dei thottaduthu oru chetan undu. Chetane onnu parichayappedam. Cheta, aa per enganeyanu?
1: Per Jayachandra.
0: Jayachandra cheta, veedu aduthenneyana?
1: Shasthangottam.
0: Shasthangottilana? Shasthangottil evadeya?
1: Avva Junction aduthanu.
0: Junction aduthu thanneyana. Okay, ende veedu korchu adinekku aduthattakku varum. Oru 7-8 km apparathu Padaru ennu parayam.
1: Oh, sari.
0: Okay, appole ivada endha parivadi?
1: Ivada oru party undu athra.
0: അമ്പലത്തി ഓട്ടം
1: വന്ന
0: എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ഓ, ഇങ്ങനെ
0: ഇങ്ങനെയൊക്കെ പോകുന്നല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, രണ്ട് മക്കളുണ്ട്, ഒരാളെ അയച്ചു, ഒരാൾ പഠിക്കുന്നു.
0: പഠിക്കാണ്? എന്താ പഠിക്കുന്നത്?
1: പഠിക്കുന്നത് ടി ടി സി പഠിക്കും.
0: ടി ടി സിക്ക് പഠിക്കാണ്. ഓക്കെ, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരും തയ്യാറെടുക്കാണ്. ഓക്കെ, അപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ വണ്ടി ഓടിക്കുന്നു.
0: വണ്ടി ഓടിക്കാണ്. വളയം പിടിക്കാൻ തുടങ്ങി എത്ര നാളായി?
1: 42 വർഷമാണ്.
0: 42 വർഷമായി. ഓക്കെ, ഞാൻ പരിചയപ്പെട്ട അപ്പം ഏറ്റവും പരിചയസമ്പത്തുള്ള ഒരു ഡ്രൈവറാണ്. അപ്പൊ എന്തുകൊണ്ടാ ഈ ഒരു ഡ്രൈവിംഗ് മേഖല തിരഞ്ഞെടുത്ത ജീവിത മാർഗമായിട്ട്?
1: അന്നിങ്ങനെ തോന്നി, ഇങ്ങനെ പോയി ട്രെയിൻ ഓടിച്ചു, 10th ക്ലാസ് കഴിഞ്ഞു ട്രെയിനിന് പോയി. അങ്ങനെ അന്നുപോലെ ഇത് തന്നെ.
0: ഓക്കെ, അന്നത്തെ കാലത്ത് എന്താണ് ഒരു ജോലി വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. പിന്നെ അതുകൊണ്ട് 10th ക്ലാസ് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഡ്രൈവിംഗ് അങ്ങ് പോയി അല്ലേ. അപ്പൊ അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലേ ഈ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ?
1: അന്ന് ഒരുപാട് വ്യത്യാസം.
0: ഓട്ടം കിട്ടുന്നുണ്ടോ?
1: ഒരുതൊക്കെ ഇപ്പം എല്ലാ വീട്ടിലും വണ്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പാടാണ്. പിന്നെ നമ്മൾ മറ്റത്തെ പണ്ടത്തെ പരിചയം വെച്ചൊക്കെ ഇങ്ങനെ ഓടുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ശാസ്താങ്കോട്ടെ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ശാസ്താങ്കോട്ടെ പറ്റി ചോദിക്കാൻ ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നമ്മുടെ സ്വന്തം ശാസ്താങ്കോട്ട തടാകം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി. ശാസ്താങ്കോട്ടക്കാരനായ ജയചന്ദ്ര ചേട്ടനെയാണ് ഇത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൂടെ ഇരുന്നോളൂ. റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ശാസ്താംകോട്ടക്കാരനായ ജയശങ്കർ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞു 42 വർഷമായിട്ട് ഈ ഡ്രൈവിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നത്. 42 വർഷം എന്ന് പറഞ്ഞ ഒരു വലിയ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഈ ഒരു രംഗത്ത് ഇറങ്ങിയിട്ട് മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും
1: ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അപകടങ്ങൾ ഇന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ തട്ടാതെ മുട്ടാതൊക്കെ ഇതുവരെ ഒന്നും കുഴപ്പമില്ല പോയി. ഇത്രയും വർഷം ഇത്രയും ഇന്നുവരെ കുഴപ്പമില്ല. നാളെ നമുക്കറിയാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒന്നും പറ്റിയാ പറ്റിയതാ. ഒരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നുവരെ.
0: തീർച്ചയായും അതുപോലെ ഇന്നും പോകാൻ സാധിക്കട്ടെ.
1: നമ്മളത് ആ രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ടാ, വളരെ സൂക്ഷിച്ചു.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ആക്സിഡൻസ് ആണല്ലേ, എന്നും വണ്ടി തട്ടലൊക്കെയാണ്. അപ്പം ഇന്നത്തെ ഒരു സമയത്ത് നമ്മൾ റോഡിൽ എങ്ങനെയാണ് ഒരു നല്ല ഡ്രൈവർ പെരുമാറുന്നത്?
1: നമ്മള് വളരെ സൂക്ഷിച്ചും കൊണ്ട് നടക്കാം, മദ്യപിക്കാതെയൊക്കെ കറക്റ്റായിട്ട് ഓടിക്കുവാണെങ്കിൽ റോഡിനനുസരിച്ച് പോകാൻ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. അതനുസരിച്ച് പോകണം, ഇതിപ്പോ അങ്ങനെയല്ല ലോഡി പോന്നു. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാ പോകുന്നത്. എന്നാലും ഇങ്ങോട്ട് വന്ന് പറ്റും, പക്ഷെ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, അങ്ങനെ ഭാഗ്യമുണ്ട്.
0: അപ്പോഴേ ചേട്ടന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ റോഡിൽ അപകടം ഉണ്ടാക്കുന്ന ഏത് വിഭാഗം ഡ്രൈവേഴ്സ് ആണ്?
1: കൂടുതൽ ഈ പ്രൈവറ്റ് വണ്ടികൾ ഓടിക്കുന്നവരാണ്. അതല്ല, പ്രൈവറ്റ് കാറുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വലിയ ഇതില്ലല്ലോ, അവരുടെ തന്നെ ഇറങ്ങും. പിന്നെ രാത്രി കാലങ്ങളിലും അവർക്ക് ഓടിക്കാൻ അത്ര സ്പോട്ട് എടുത്ത് ഉറക്കമൊക്കെ വരും. രാത്രി അപകടം കൂടുതൽ ഉറങ്ങുന്നുണ്ട്. അത് ടാക്സി ഡ്രൈവർമാർക്കൊക്കെ ആണെങ്കിൽ കുറെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അവര് സ്ഥിരം ഇങ്ങനെ പോകുന്നുണ്ട്, ഉറക്കമൊക്കെ വിളച്ചു ഓടിക്കാനൊക്കെ നല്ലൊരു ഇത് കിട്ടും. അല്ലാത്തവർക്കൊക്കെ ഇച്ചിരി പാടാ, അവരിൽ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്നായിരിക്കും ഒരു ദിവസം രാത്രി അങ്ങോട്ടൊന്നും പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ആശുപത്രി പോകുന്നത്, അല്ലെങ്കിൽ ഏർപ്പെടുന്നത്. അപ്പൊ അവർക്ക് അത്ര ഇത് കിട്ടത് ഉറക്കമൊക്കെ വരും. ഉറക്കം ഒരു വിഷയമാണ്.
0: തീർച്ചയായിട്ടും ഉറക്കം എന്ന് പറയുമ്പോൾ നിരവധി അപകടങ്ങൾക്ക് കാരണമാണെന്നാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് അല്ലേ. ഉറക്കം വരുവാണെങ്കിൽ വണ്ടി നിർത്തി ഉറങ്ങിയിട്ട് വേണം വണ്ടി എടുക്കേണ്ടത്.
1: മണിക്ക് ഉറങ്ങിയിട്ട് പോകാമെങ്കിൽ പ്രശ്നമില്ല രാത്രി.
0: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. കാരണം 42 വർഷത്തെ എക്സ്പീരിയൻസ് ആണല്ലേ.
1: അതെ,
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇതുപോലെ പോട്ടെ, ഓട്ടോ ഒക്കെ കിട്ടട്ടെ, ജീവിതം മനോഹരമാവട്ടെ.
1: ശരി,
0: പരിചയപ്പെടുന്ന സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ശാസ്താംകോട്ടക്കാരനായ ജയശങ്കർ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: മനു.
0: മനു ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: ഐവറുകാല.
0: ഐവറുകാല സ്വദേശിയാണ്. ഓക്കെ, ഇവിടെ എന്താ പരിപാടി? അമ്പലത്തിൽ വന്നെയാണോ?
1: ഓട്ടം വന്നെയാണ്.
0: ഓട്ടം വന്നെയാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം ഒക്കെ?
1: സുഖമായിട്ട് പോകുന്നു.
0: സുഖമായിട്ട് പോകുന്നു. എന്തുകൊണ്ട് ഈ ഓട്ടോ ഫീൽഡ് ചൂസ് ചെയ്ത്?
1: ഗൾഫിലായിരുന്നു, ഗൾഫിൽ ജെ സി ബി ഓപ്പറേറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ നാട്ടിൽ വന്നപ്പം പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഇത് തിരഞ്ഞെടുത്തു എന്നുള്ളതേ
0: ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ആണാണ്.
0: ഓക്കെ, ഓട്ടം കിട്ടുന്നുണ്ടോ ഇപ്പോ?
1: കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു പെട്ടി ഓട്ടോ എടുത്തിട്ടുണ്ട്, അതിനും ഓട്ടോ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇന്ന് പോയി എടുത്തോണ്ട് വന്നേ ഉള്ളൂ. അങ്ങനെ സുഖമായിട്ട് പോകുന്ന ജീവിതം.
0: തീർച്ചയായിട്ടും ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പം ഞാനിപ്പം നിരവധി ഓട്ടോ ചേട്ടന്മാരെയൊക്കെ റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം ഈ ഡീസലിന്റെ വില വർദ്ധനവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയദർശിനി ബസ്സുകളുടെ കടന്നവരൊക്കെ ഈ ഓട്ടോ ചേട്ടന്മാരെ പാടെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്.
1: അഭിപ്രായം അവര് പറയുന്നതാണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയ രീതിയിൽ അഭാവമായിട്ടാണ് വന്നേക്കുന്നത്. ഓട്ടം വളരെ കുറവായിട്ടുണ്ട്. ഡീസലിന്റെ വില വർദ്ധനവിലായാലും ഇൻഷുറൻസ് ആയാലും എല്ലാം വളരെ കൂടുതലാണ്.
0: ഓക്കെ, അപ്പൊ ഗൾഫിലൊക്കെ എവിടെയായിരുന്നു?
1: മസ്കറ്റിലായിരുന്നു.
0: മസ്കറ്റിലായിരുന്നു. ഗൾഫിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു?
1: സുഖമായിരുന്നു. ഗൾഫിലെ ജീവിതമായിരുന്നു നല്ലത്.
0: നാട്ടിലെ ജീവിതം പ്രശ്നമാണ്.
1: നാട്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വരുമാന പ്രശ്നമാണ്. ഇവിടുത്തെ ഓട്ടം കുറവ്, ബുദ്ധിമുട്ടുകൾ അങ്ങനെയുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നൊരു വീട് വെച്ചു, അതുകൊണ്ടാണ് പിന്നെ പോവാന്ന് കഴിഞ്ഞത്. പിന്നെ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്.
0: ഓക്കെ ചേട്ടാ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. മനു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോയിണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T, ഓൺ ആസ്ട്രയ FM 90.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

കോണ്ടെസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോണ്ടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ചോദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഗൾഫിലൊക്കെ പോയി ജീവിച്ചവർ ഇനി ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഏത് കുഴിയിൽ പോയി കടന്നാൽ അവർ ജീവിക്കും എന്നുള്ളത് ശരിയാണോ?
1: അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി എവിടാന്ന് പറഞ്ഞാലും അവരെങ്ങനെയും ഏത് കുഴിയിൽ കൊണ്ടിട്ടാലും അവര് കരകയറി വരും. അതൊരു അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് ആണ് അവിടുത്തെ ജീവിതത്തിന്റെ.
0: അതെന്തുകൊണ്ട് നമ്മൾ ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരുപാട് നാളിങ്ങനെ ജീവിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ലേ?
1: ആണാണ്, അത് തന്നെയാണ്. അവിടെ ആണെങ്കിൽ സ്വന്തമായിട്ട് പാചകം ചെയ്തായാലും വീട്ടുകാരെ ആരെയും നോക്കിയില്ലെങ്കിലും വീട്ടിലെ ഒരു ഫംഗ്ഷനുകളിലും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടുകാരെ വിടുന്ന അല്ലാതെ കണ്ട് ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും നമ്മൾ തന്നെ ജോലിക്ക് പോവുകയും ചെയ്തേ ഒക്കത്തുള്ളൂ അവിടെ. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നാട്ടിൽ എങ്ങനെ പോയാലും ഏത് കുഴി കൊണ്ടിട്ടാലും കരകയറി വരും, അത്രയേ ഉള്ളൂ.
0: എത്ര കൊണ്ടാണ് പ്രവാസി ജീവിതം?
1: 13 വർഷം.
0: 13 വർഷം, അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഒരു പാഠം അല്ലാതെ ആ ഒരു 13 വർഷത്തിൽ പഠിച്ച ഏറ്റവും വലിയ മറ്റൊരു പാഠം എന്തായിരിക്കും?
1: പട്ടിണിയെ കുറിച്ച് തന്നെ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചതാണ് ആദ്യത്തെ ട്രിപ്പ് പോയപ്പോൾ. ഒരു നേരത്തെ ആഹാരം കഴിച്ച് ജോലി ചെയ്യേണ്ടുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു 2008. പിന്നെ അതിനുശേഷം പോയപ്പോ പിന്നെ കുഴപ്പമില്ല, ജീവിതം സുഖമായിട്ട് പോകുന്നു, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റി. ഫാമിലി ആയിട്ട് അവിടെ ഒരു 6 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണിപ്പോ ഒരു 4 വർഷം കൊണ്ട് ഇപ്പൊ നാട്ടിൽ നിൽക്കുന്നത്.
0: തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ ഗൾഫുകാരെന്നൊക്കെ പറയും, അവരിപ്പോ നല്ലൊരു നിലയിലേക്ക് ഒരു പക്ഷെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കും പറയാൻ കാണും എന്താണ് കൈപ്പേറിയ അനുഭവങ്ങൾ പറയുന്ന ഒരു സമയം അല്ലേ?
1: അതുണ്ട്, അതുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. ആദ്യമേ പോയ സമയത്തായാലും പട്ടിണി കിടക്കുന്ന രീതിയിലായാലും വന്നിട്ടുള്ളത്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
0: ഇപ്പോഴും അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണത്തില്ല?
1: ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ആദ്യമായിട്ട് പോകുന്നവര് ഇവിടുന്ന് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അനുഭവം എന്തുവാന്നുള്ളത് പറയാൻ പറ്റത്തില്ല.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന സൗന്ദര്യം അത്ര ഇല്ല അല്ലെ, അത്ര മനോഹരമല്ല പലപ്പോഴും പല മനുഷ്യരും നേരിടുന്നത്. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം. ഫോട്ടോ ഒക്കെ നന്നായി കിട്ടട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ മനുഷ്യനെയാണ് കേട്ടോ. ദീപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ടുള്ള ടൈമാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490900 9526649090. ചില വോയിസുകൾക്ക് വല്ലാത്തൊരു മാന്ത്രികതയുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്കൊരു പ്രത്യേക എനർജി കടന്നു വരും. ഒരു വശത്ത് ഹൃദയത്തെ തൊടുന്ന അഗാധമായിട്ടുള്ള മെലഡികൾ, മറുവശത്ത് നമ്മെക്കൊണ്ട് താളം പിടിപ്പിക്കുന്ന ഫാസ്റ്റ് നമ്പറുകൾ. ഏത് ശൈലിയിലുള്ള പാട്ടാണെങ്കിലും അതിൻ്റെ ആത്മാവ് ചോർന്നു പോകാതെ തൻ്റെ തനതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആ പാട്ടുകളിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു വോയിസ്. യെസ്, ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തെ പകരം വയ്ക്കാനാകാത്ത പ്രതിഭ. അനുരാധ ശ്രീറാമിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അവർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ ആദ്യം തന്നെ വിഷയമാണ്. അനുരാധ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ടല്ലേ. അവരുടെ പാട്ടുകളുടെ ശൈലി വളരെ വ്യത്യസ്തമാണ്. പാട്ടിന്റെ ഭാവത്തിനനുസരിച്ച് വോയിസിൽ അത്ഭുതകരമായിട്ടുള്ള മോഡുലേഷൻസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് തന്നെ പറയാം. സോ ഇന്നത്തെ നമ്മുടെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അനുരാധ ശ്രീറാം പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടോടുകൂടിയാണ്. വെട്ടിക്കൊടിക്കാട്ട് എന്ന മൂവിയിലെ കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ് എന്ന സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഈ ഒരു ട്രാക്ക് കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: മാധ്യമലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
5: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
6: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷായിട്ടിരിക്കാണ്. ഓക്കെ. മണിച്ചേച്ചി എന്തി? ചക്കക്കുരു പൊളിച്ചോണ്ടിരിക്കുവാണോ? അപ്പൊ ചക്കയാണോ ഇന്നത്തെ മെയിൻ ഐറ്റം?
6: അല്ല, അവിയൽ.
2: അവിയലാണ്. ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു രണ്ടുപേരും. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
6: അനാമിക അവളെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു.
2: ഓക്കെ, തിരിച്ചും ഞാനും തിരക്കിയെന്ന് പറഞ്ഞേക്ക്.
6: എല്ലാവരെയും തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു.
2: ഓക്കെ, തീർച്ചയായിട്ടും പറഞ്ഞേക്കാട്ടോ.
6: അനാമികയുടെ വീട്ടിലുള്ളവരെയും തിരക്കാൻ പറഞ്ഞു.
2: ഓക്കെ, അതും പറഞ്ഞേക്കാം.
6: കഴിച്ചോ? ഒന്നും ചോദിച്ചു.
2: കഴിച്ചില്ല, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാറായില്ല, സമയാകുന്നേ ഉള്ളൂ.
6: സ്പെഷ്യല് വല്ല ഉണ്ടോന്ന് ചോദിച്ചു.
2: സ്പെഷ്യല് അറിയില്ല, കുറച്ചു കഴിഞ്ഞ് നോക്കണം. തീർച്ചയായിട്ടും പറഞ്ഞേക്കാട്ടോ. ഓക്കെ ഓക്കെ, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: എനിക്ക് ഗീതാഞ്ജലിയിലെ കാവ്യങ്ങൾ പാടുമോ തന്നെ.
2: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
6: എല്ലാവർക്കും വേണ്ടി,
2: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എനിക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് അജിമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഗീതാഞ്ജലി എന്ന മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്, കാവ്യങ്ങൾ പാടുമോ തെന്നലെ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മുടെ അജിമണി ചേട്ടൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എന്റെ അമ്മ സ്വപ്ന അമ്മയ്ക്ക് വേണ്ടി പൊൻവീണ എന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈഷ്ണക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ട് താളവട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. നമ്മുടെ പൂവച്ചൽ ഖാദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. രഘുകുമാറാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും നമ്മുടെ വൈഷ്ണക്കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, സ്വപ്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0974-29-1-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0. അപ്പൊ കേൾക്കാം പൊൻവീണേ ഇന്നുള്ളിൽ. ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Aadimasam varavai, real aadimasam varavai.
4: Aadimasam onnalle ullu.
3: Aadimasam Jolly Silks-inte real aadi sale-um onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ellam market vilayekal kurav.
5: Kanjipuram Banarasi daily wear saarigal, kurta, kids wear, churidar മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന

0: ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
5: ഹലോ, നമസ്കാരം.
4: ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
5: നല്ല വിശേഷം.
4: സുഖമായിട്ടിരിക്കുകയാണല്ലേ. പിള്ളേരൊക്കെ എന്തേ?
5: പിള്ളേര് ഇവിടെ ഉണ്ട്, അവര് കഴിക്കാനായിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ്.
4: ഒരുക്കങ്ങളൊക്കെ ആണല്ലേ. അപ്പൊ ഇത്തവണ ഉറങ്ങിയില്ല നേരത്തെ വിളിച്ചത് കൊണ്ട്. ഓക്കെ, വിളിക്കാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കും അല്ലേ. ചേച്ചി, റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിക്കാമോ? ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കും അല്ലേ. ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ? കഴിച്ചു, റെഡി ആയിട്ടിരിക്കുവാണ്. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ. ഓക്കെ, നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടിയ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഇരു ഹൃദയങ്ങളിൽ ഒന്നായി വീശും എന്ന പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഭാസ്കരൻ മാഷാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലുള്ള എല്ലാ കുഞ്ഞു കുട്ടികൾക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ എഫ് എം. ഇന്ന് പിറന്നാളായ പ്രിയ കൂട്ടുകാരി, സൽമയ്ക്ക് ആശംസകളോടെ രാഖിളി പാട്ട് മൂവിയിലെ ശാരികെ നിന്നെ കാണാൻ എന്ന ഗാനം വെക്കണേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മാഗി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം വൈപ്പിൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാഗി ചേച്ചിയുടെ പ്രിയ കൂട്ടുകാരി ആയിട്ടുള്ള സൽമ ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ മനോഹരമായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ സൽമ ചേച്ചി. അപ്പോൾ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടി നമ്മുടെ മാഗി ചേച്ചി സൽമ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ടെന്ന് പറയുന്നത് രാഖിളി പാട്ട് എന്ന മൂവിക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും സുജാത മോഹനും സംഗീതയും ചേർന്ന് പാടിയിട്ടുള്ള ശാരികെ നിന്നെ കാണാൻ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. വിദ്യാസാഗരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കെ ജയകുമാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് എന്തായാലും നമ്മുടെ സൽമ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹൈ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹൈ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവേഴ്സ് ഹൈ ഹമാരി യേ സമാനതയേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസി വിശ്വാസ് കെ സാത്ത് നിരന്തര ആഗേ ബഡ്നെ കി പ്രേരണാ ദേതേ ഹൈ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നെ പിച്ചിലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കീ ഹൈ ഓർ ആജ് തീസരി അന്വൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹൈ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്ര വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്ന് ഉറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്ന് ശ്രദ്ധേയമാണ്. ഗോളടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംപാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90 നാടിനൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആശ്രിയ FM-ന് എൻ്റെ ശുഭദിനം അറിയിക്കുന്നു. എനിക്കൊരു പാട്ട് വേണം. ഗുരു എന്ന മൂവിയിലെ ദേവസംഗീതം നീയല്ലേ എന്ന സോങ്. എൻ്റെ പേര് ശശികല KS. എൻ്റെ മക്കൾക്ക് വേണ്ടിയും മീനു, രേവതി, ദിമഹി, ധ്രുവ്, വിഷ്ണു എല്ലാവർക്കും വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു നീണ്ട ഡെഡിക്കേഷൻ ലിസ്റ്റ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും രാധിക തിലകും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രമേശൻ നായരാണ് വരികിൽ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മീനു, രേവതി, ദിമഹി, ധ്രുവ്, വിഷ്ണു എന്നിവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആസ്ട്രിയ FM, എനിക്കൊരു പാട്ട് വേണം. തും പാസ് ആയ എന്ന ഷാറൂഖ് ഖാന്റെ സോങ്. ഡെഡിക്കേഷൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് അനുചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ഷാറൂഖ് ഖാന്റെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള ട്രാക്കാണ് കുച്ച് കുച്ച് ഹോത്താഹേ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഉദിത് നാരായണും അൽക്ക യാനിക്കും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. സമീർ അഞ്ചാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ അനുചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam.
3: Yasid Coffee. Ivide ishtam pole paattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Aadimasam varavai, real aadimasam varavai.
4: Aadimasam onnalle ullu.
3: Aadimasam Jolly Silks-inte real aadi sale-um onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ellam market vilayekal kurav.
5: Kanjipuram, Banarasi, Daily Wear saarigal, kurta, kids wear, churidar material, western wear, men's wear.
3: Below 999.
6: Jolly Silks, Kollam, Thiruvalla, Kottayam, Angamali.
7: Acid Cafe.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രയ FM 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
10: ഹലോ
9: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാണ്? മോഹൻ ചേട്ടാ, എത്ര നാളായി സംസാരിച്ചിട്ട് ഒരു വിവരവും ഇല്ലല്ലോ.
10: മോളെ, അത് വിളിച്ചാ കിട്ടത്തില്ല,
9: കിട്ടാറില്ലല്ലേ, അതുകൊണ്ടാണ്.
10: വൈകിട്ടത്തെ ഞാൻ വിളിച്ചാ കിട്ടും.
9: വിളിച്ചാ കിട്ടും അല്ലേ, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, അതായിരിക്കും. സുഖമായിട്ടിരിക്കുന്നോ? എന്തോ,
10: 2 മണി വരെ വിളിക്കും,
9: വിളിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല.
10: ഇന്ന് ബൈ ചാൻസിലും കിട്ടി,
9: ഇന്ന് ഭാഗ്യം കൊണ്ട് കിട്ടിയല്ലേ.
10: അതെ മോളെ.
9: സുഖമായിട്ടിരിക്കുന്നോ? ഫുഡൊക്കെ കഴിച്ചോ?
10: അയ്യോ ഇല്ല, രണ്ടേകാൽ.
9: ഓക്കെ, രണ്ടേകാലാകുമ്പോ കൃത്യമായിട്ട് ഫുഡ് കഴിക്കും അല്ലേ. ഓക്കെ, പാട്ടൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കും അല്ലേ. ഓക്കെ, നീ ഇത് പാട്ടൊക്കെ കേൾക്കണ്ടേ. ഏത് പാട്ടായിരുന്നു?
10: എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു.
9: ഓക്കെ, രണ്ടുപേര് പാടുന്നോ? കുഴപ്പമാവുമല്ലേ, കേൾക്കുന്നവര് ചെലപ്പോ വെച്ചിട്ട് പോയാലോ. ഏ, അങ്ങനെയൊന്നും ചീത്തയൊന്നും വിളിക്കത്തില്ലല്ലോ. പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പാടുക. ഓക്കെ, പാടുന്നില്ല. ഓക്കെ, എല്ലാവരും എന്നോട് പറയാറുണ്ട് ഇനി ഒരിക്കൽ വിളിക്കുമ്പോ പാടാന്ന് പറയും, പക്ഷെ ആരും പാടി തരത്തില്ല.
10: ഓക്കെ,
9: ഡെഡിക്കേഷൻ ഉണ്ടോ? ആരാണ്? അയ്യോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേട്ടാ. അയ്യോ, ആരാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ സിബ്ലിങ്സ് ഇല്ലായിരുന്നു എന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
10: അന്ന് പറഞ്ഞത് കേട്ടിയാണ്.
9: കേട്ടു അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാ, ഒരു ധിക്കാരി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ജാനകിയമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള എന്റെ ജന്മം നീ എടുത്തു എന്ന പാട്ടാണ്. പൂവച്ചൽ ഖാദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എ.ടി. ഉമ്മറാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻ ചേട്ടൻ വിളിച്ചിരിക്കുന്ന. ഒരുപാട് സന്തോഷം. ഈ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ FM. ഹായ് അനാമിക, എനിക്ക് അഥർവം എന്ന മൂവിയിലെ പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലേക്ക് ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അഥർവം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ പാടിയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. ഓയിൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ജയിലേക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 0491904074219 1919 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം അഥർവം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ജയലേഖ ചേച്ചിക്ക് വേണ്ടി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasid Kaffi.
5: Evide?
4: Ishtam pole vaattu.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കാനും കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2 9

0: 9019074274219 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? രാജേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ? സമയാകുന്നുള്ളോ? ഓക്കെ, പോകുന്ന സമയത്ത് കഴിക്കും അല്ലേ. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ.
1: എനിക്ക് തേന്മാവിൻ തുമ്പത്തിൽ.
0: ഓക്കെ, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണോ? ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രാജേഷ് ഏട്ടനാണ്. രാജേഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ് മാനം തെളിഞ്ഞേ നിന്നാൽ എന്ന പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ രാജേഷ് ഏട്ടന് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. മാങ്കുയില് പൂങ്കുയില് തമിഴ് സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. കരകാട്ടക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ് പി ബി പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഇളയരാജയാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗംഗെ അമരനാണ്. വരികൾ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമ്മുടെ ശാരിക കുട്ടിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് അങ്ങനെ അതിഭീകര കാമുകൻ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. അപ്പോൾ രണ്ട് മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പാലായിൽ നിന്നും ആശ, എനിക്ക് നരിവേട്ടയിലെ മിന്നൽ വള എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ്, ഫ്രം പെരുംകുളം. എനിക്ക് ഭ്രമരം എന്ന സിനിമയിലെ കുഴലൂതും പൂന്തന്നലെ എന്ന പാട്ട് വെച്ചു തരുമോ? എന്റെ ചേട്ടൻ അനിൽകുമാറിനും മക്കളായ ശിവദത്തിനും ജ്യോതിർ ശിവയ്ക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അനാമിക സുഖമായിരിക്കുന്നു, എന്റെ മോൻ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കുമ്പോൾ കിട്ടാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ചേച്ചിയും സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ചേച്ചി മക്കൾക്കും അതുപോലെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ചോദിച്ചിരിക്കുന്ന പാട്ട് ഭ്രമരം എന്ന സിനിമയ്ക്ക് വേണ്ടി വേണുഗോപാലും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, Ponasraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പറേ, ഈ ഭക്ഷണത്തെ ജീവനതല്ലേ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളല്ലേ. അതിപ്പോ ഒരു തനി നാടൻ സദ്യ ആയാലും അതല്ല ഇനി നല്ല ചൂടുള്ള ബിരിയാണി ആയാലും നമ്മൾ ഒരുപോലെ ആസ്വദിച്ചു കഴിക്കും. അങ്ങനെ ആസ്വദിച്ചു കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ മെനുവുമായാണ് ഇന്ന് ഞാൻ ലൗഡ് സ്പീക്കറിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ വെജിറ്റേറിയൻസ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്നോട്, കാരണം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തികച്ചും നോൺ വെജ് പ്രേമികൾക്ക് അതും പ്രത്യേകിച്ച് മട്ടൻ ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും മട്ടൺ വെച്ചിട്ടുള്ള കുറച്ചധികം ഡിഷുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ലൗഡ് സ്പീക്കറിൽ പറയാൻ പോകുന്നത്. ഈ മട്ടൺ വെച്ചിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മണവും രുചിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരല്ലേ. ശരിയായ രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് പഞ്ഞുപോലെ ഇരിക്കുന്ന ആ മട്ടൻ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അടിപൊളിയല്ലേ. അപ്പൊ എന്തായാലും മട്ടൻ വെച്ച് വെറും ഒരു കറി മാത്രമല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു മുഴുനീള മട്ടൺ വിഭവങ്ങളുടെ ലിസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് കാത്തുവച്ചിട്ടുണ്ട്. രാവിലെ നല്ല ചൂട് പാലപ്പത്തിന്റെയോ ഇടിയപ്പത്തിന്റെയോ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമി നാടൻ മട്ടൺ സ്റ്റൂ, അതിനുശേഷം ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ നല്ല എരിവും മസാലയും ഉള്ള കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ്, ഒപ്പം തനി നാടൻ ശൈലിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ചൊരു ഒന്നാം തരം മട്ടൻ കറിയും, ഇനി ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ മട്ടൺ കീമയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം മലയാളികളുടെ എക്കാലത്തെ സൂപ്പർ സ്റ്റാർ സക്ഷാൽ മട്ടൻ ബിരിയാണി. ഇതൊന്നും പോരാതെ ഈ തണുപ്പത്ത് ചൂടോടെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി മട്ടൺ സൂപ്പും, പിന്നെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കുറിക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയായ മട്ടൺ കട്ട്ലറ്റും, അപ്പൊ ഇതൊക്കെ എങ്ങനെ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ മട്ടൺ പ്രേമികൾ ആരും എങ്ങോട്ട് പോകരുത്, റെസിപ്പീസ് എഴുതിയെടുക്കാൻ വേഗം പോയി നിങ്ങളുടെ കയ്യിലൊരു പേപ്പറോ പേനയോ ഒക്കെ എടുത്തു വെച്ചോ. ഓരോ റെസിപ്പികളും വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും കേട്ടോ. അതിനുമ്പ് എന്തായാലും ഒരു അടിപൊളി പാട്ട് കേട്ട് വന്നാലോ. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinoppum Natarkoppum. Appo inne loudspeakeril mutton vechu thayaarakkan sadikkuna korchu adhigam dishukalumayittanu njan inne ethirikkunnu ṭo. Appo njan aadyam parayan povunnathu peru kelkkumbo thanne vaayil kappal odikkan thonna മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട അഡിഷ്. അതെ, നല്ല അസൽ മട്ടൻ ബിരിയാണി. നല്ല ഒന്നാം തരം ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നല്ല ഫ്രഷായ മട്ടനാണ്. 1 കിലോ മട്ടൻ ആണെങ്കിൽ അതിലേക്ക് 1 കിലോ ബസ്മതി അരി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് തൈര്, നെയ്യ്, വെളിച്ചെണ്ണ, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും, പിന്നെ നമ്മുടെ ബിരിയാണി മസാലയും, കുറച്ച് ഗരം മസാല. ഇത്രയേ ഉള്ളൂ മെയിൻ ഐറ്റംസ്. എല്ലാം റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ, മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ മട്ടൻ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ കുക്കർ അല്ലെങ്കിൽ ഉരുളിയെടുത്ത് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാവുമ്പോൾ നീളത്തിലറിഞ്ഞ സവാള ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ഈ വറുത്ത സവാളയിൽ പകുതി നമുക്ക് മാറ്റിവെക്കാം. അവസാനം ഇത് ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള സവാളയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. തക്കാളി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 5-6 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം കേട്ടോ. മട്ടൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുത്താൽ നമ്മുടെ മട്ടൻ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയുടെ ജീവനായ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ ധാരാളം വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പെട്ട, തക്കോലും, കുറച്ച് നെയ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി കുതിർത്ത് വെച്ച ബസ്മതി അരി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ അരി 3/4 ഭാഗം വേകുമ്പോൾ തന്നെ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയണം. അധികം വെന്തുപോയാൽ ബിരിയാണി കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്നത് ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ദം ഇടുക. ഇതിനായിട്ട് അടികട്ടിയുള്ള ഒരു വലിയ പാത്രം എടുക്കുക. താഴെ കുറച്ച് നെയ്യ് തടവുക. ശേഷം ആദ്യം മട്ടൻ മസാലയുടെ ഒരു ലെയർ വെക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഊറ്റിവെച്ച റൈസ് വിതറി കൊടുക്കുക. ഇതിനു മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തുകോരി വെച്ച സവാള, കുറച്ച് വറുത്ത കാഷ്നട്ട്, കിസ്മിസ്, പൊടിയായി അരിഞ്ഞ മല്ലിയില, പുതിനയില എന്നിവ വിതറുക. നല്ലൊരു കളറിനും മണത്തിനും വേണ്ടി ഉണ്ടല്ലോ. കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയതോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ കേട്ടോ. വീണ്ടും ഇതിന് മുകളിൽ ബാക്കിയുള്ള മട്ടനും റൈസും ഇതുപോലെ ലെയറാക്കി വെക്കാം. ഇനി ഈ പാത്രം നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. ആവി പുറത്തു പോകാതിരിക്കാൻ അടുപ്പിന് മുകളിൽ നല്ല ഭാരമുള്ള എന്തെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ മൈദ വെച്ച് സീൽ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് തീയിൽ ഈ പാത്രം അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. ആ സമയം കഴിയുമ്പോൾ തീ കെടുത്ത് പയ്യെ അടപ്പൊന്ന് തുറന്നാൽ അപ്പ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ നമ്മൾ അറിയണം കേട്ടോ. നല്ല ചൂടുള്ള ആവി പറക്കുന്ന സൂപ്പർ മട്ടൻ ബിരിയാണി ദേ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് സവാളയും പച്ചമുളകും തൈരും ചേർത്ത സാലഡും നല്ല കിടിലൻ നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ വേറെ ഒന്നും വേണം കേട്ടോ. അപ്പൊ ഏതായാലും ഈ വീക്കെൻഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഇതുപോലെ ഒരുപാട് മട്ടൻ വിഭവങ്ങൾ എന്റെ മക്കളുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മട്ടൺ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന നമ്മുടെ പൊറോട്ടയുടെയും അപ്പത്തിന്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരു കിടിലൻ ഐറ്റമാണ്. യെസ്, നല്ല ഒന്നാം തരം കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ്. എരിവും പുളിയും മസാലയൊക്കെ പിടിച്ച് നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ മണമുള്ള ആ മട്ടൺ റോസ്റ്റിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് നല്ല ഇളം മട്ടൺ വേണം, ഒരു കിലോ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, അതൊരു കാല് കിലോയോളം എടുക്കാം. സവാളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ടു മൂന്ന് സവാള, രണ്ട് തക്കാളി, ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ മട്ടൺ റോസ്റ്റിന്റെ ജീവനായ തേങ്ങാക്കൊത്ത്, അത് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഏറ്റവും അവസാനമായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ഒരു പിടി കറിവേപ്പിലയും. ഇത്രയുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. യെസ്, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മട്ടൺ വേവിച്ചെടുക്കുക എന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടണിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമി പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഈ മട്ടൺ ഇട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇളം മട്ടൺ ആണെങ്കിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ മട്ടൺ അവിടെ വെന്ത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് പച്ചമുളക് മാറുന്നത് വരെ വഴറ്റണം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇതിലേക്ക് ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. മസാല മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം തീ ഒന്ന് കൂട്ടിവെച്ച് ഈ മസാലയും മട്ടനും കൂടി നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ. ശേഷം വെള്ളം പറ്റി ഗ്രേവി കുറുകി വരുമ്പോൾ തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് മസാല മട്ടണിൽ പിടിച്ച് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിങ്ങനെ മുറിച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു പിടി കറിവേപ്പിലയും കൂടി വിതറി കൊടുത്താൽ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ചൂട് പൊറോട്ടയും അതിലേക്ക് ഈ മട്ടൺ റോസ്റ്റും അതിലേക്ക് തേങ്ങാക്കൊത്തും വെച്ച് ഒരൊറ്റ പിടിപിടിച്ചാലുണ്ടല്ലോ, നമ്മൾ പിന്നെ സ്വർഗം കാണുക കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവരും വീക്കെൻഡിലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട ഒരു ഡിഷാണ് നമ്മുടെ ഈ മട്ടൺ റോസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് വിലയാണ് മട്ടൺ, എന്നിരുന്നാലും ടേസ്റ്റിന്റെ കാര്യം വരുമ്പോൾ പലരും വിലയൊക്കെ ഇങ്ങനെ മറക്കാം കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഏതായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് മട്ടൺ വിഭവങ്ങളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 19 Nadinoppum Nattarkoppum. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മട്ടൺ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് പത്തിരിക്കും അപ്പത്തിനും നെയ്ച്ചോറിനും ഒക്കെ പക്കാ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തെ പറ്റിയാണ്. യെസ്, അതാണ് സാക്ഷാൽ നാടൻ വറുത്തരച്ച മട്ടൻ കറി. നല്ല കട്ടി ഗ്രേവിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ചു വെക്കുന്ന ആ ഒരു തനി നാടൻ മട്ടൻ കറിയുടെ മണം ഒന്ന് അലച്ചു നോക്കി. അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നല്ല ഇളം മട്ടനാണ്, ഒരു കിലോ എടുത്തോളൂ കേട്ടോ. കൊഴുപ്പും ടേസ്റ്റും കൂട്ടാൻ ഒരു മുറി തേങ്ങ ചെരുവേത് വേണം. ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി, അതൊരു 15 to 20 വരെ ആക്കാം. മട്ടൻ കറിക്ക് ചെറിയ ഉള്ളി തന്നെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, 2 തക്കാളി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യമായ പച്ചമുളക്. ഇനി പൊടികളുടെ കാര്യം പറയാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഒപ്പം കുറച്ച് പെരിഞ്ചീരം കൂടി എടുത്തോളൂ കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് കറി താളിക്കാൻ കുറച്ച് കടുക്, വറ്റൽമുളക്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, പിന്നെ ഒരു പിടി കറിവേപ്പില. ഇത്രേ ഉള്ളൂ ചേരുവകൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുക എന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 4-5 വിസില് വരുന്നത് വരെ വേവിക്കുക. മട്ടൻ അവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഈ കറിയുടെ ജീവനായ വറുത്തരച്ച മസാല റെഡിയാക്കാം. അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെരുവി വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, 1/2 സ്പൂൺ പെരിഞ്ചീരകം, 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പൂ, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വറുക്കുക. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തീ തീരെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമുളക് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റുക. ഈ വറുത്ത കൂട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ കറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അതിനായി ഒരു മൺചട്ടി വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ, അല്ലെങ്കിൽ കട്ടിയുള്ളൊരു പാൻ ആയാലും മതി. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് വഴറ്റുക. പച്ചമുളക് മാറുമ്പോൾ പൊടിയായിട്ട് അരഞ്ഞ സവാളയും ബാക്കിയുള്ള ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നതുവരെ വഴറ്റണം. സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. തക്കാളി വെന്തുറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൻ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും നോക്കി ചേർത്ത് ചട്ടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിക്കുക. മസാലയൊക്കെ മട്ടനിൽ പിടിച്ച് കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ അവസാനമായിട്ട് നമുക്കിതിലൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി വേറൊരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2-3 ചെറിയ ഉള്ളിയും വട്ടത്തിൽ അരഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചട്ടി ഒന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് ശേഷം നമുക്ക് കറി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂട് മട്ടൻ കറിയും പതുപതത്ത് നല്ല പത്തിരിയോ അല്ലെങ്കിൽ പാലപ്പോ കൂടി ഒരു പിടിപിടിച്ചാണല്ലോ. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ നാടൻ വറുത്തരച്ച മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതുപോലെ എനിക്ക് ഇനിയും ഒരുപാട് മട്ടൺ റെസിപ്പീസിനെ പറ്റി പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മട്ടൺ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്പൈസി അല്ലാത്ത എന്നാൽ വളരെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കേരള സ്റ്റൈൽ മട്ടൺ സ്റ്റൂവിനെ പറ്റിയാണ്. നമ്മുടെ കല്യാണ വീടുകളിലെ പ്രഭാത ഭക്ഷണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഒരു ഡിഷ് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുതരട്ടെ. ശരി, അപ്പൊ എന്തായാലും പേപ്പറും പേനയും എടുത്തോളൂ. പ്രധാനമായിട്ട് വേണ്ടത് നല്ല ഇളം മട്ടനാണ് കേട്ടോ, അത് ഏകദേശം 1 കിലോ എടുത്തോളൂ കേട്ടോ. പിന്നെ സ്റ്റൂ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ നിർബന്ധമാണല്ലോ. അതിനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ് എന്നിവ ചതുരത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ 1 വലിയ സവാള, 1 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, എരിവിന് ആവശ്യമായ പച്ചമുളക് നടുവേ കീറിയത്. സ്റ്റൂവിൽ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കില്ല കേട്ടോ. അതുകൊണ്ട് എരിവ് മുഴുവൻ പച്ചമുളകിൽ നിന്നും കുരുമുളകിൽ നിന്നുമാണ് കേട്ടോ. പിന്നെ ഇതിലെ മെയിൻ താരം തേങ്ങാപ്പാലാണ്. 1 വലിയ തേങ്ങ ചെരുവിയതിന്റെ 1/2, പിന്നെ കുറച്ച് വെള്ളം ചേർക്കാത്ത 2/2 എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ താളിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, കറിവേപ്പില, ഇത്രയുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മട്ടൺ വേവിക്കുക എന്നതാണ്. കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഒരു കുക്കറിലേക്ക് മാറ്റുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ പകുതി സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ 2 തേങ്ങാപ്പാലും ചേർത്ത് 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. മട്ടൺ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് 1 വിസിൽ കൂടി കേൾപ്പിക്കാം. പച്ചക്കറികൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുന്നു കേട്ടോ. ഇനി അടുപ്പത്ത് 1 കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഉരുളി വെക്കുക. ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. സവാള ഒരുപാട് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം സ്റ്റൂവിന്റെ ആ ഒരു ക്രീമി വെള്ള കളർ മാറിപ്പോകും. സവാള ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഈ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടനും പച്ചക്കറികളും ആ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഈ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മുടെ കട്ടിയുള്ള 1/2 തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1/2 തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല കേട്ടോ, പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിളയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുത്താൽ ആ ഒരു മണമുണ്ടല്ലോ, അത് അനുഭവിച്ചൊന്ന് അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി പാലപ്പത്തിന്റെയോ ഇടിയപ്പത്തിന്റെയോ കൂടെ ഈ ചൂട് മട്ടൺ സ്റ്റൂ കൂട്ടി ഒരു പിടിപിടിച്ചാണല്ലോ, വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇനിയും ഒരുപാട് മട്ടൺ വിഭവങ്ങൾ എന്റെ കയ്യിലുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ പാട്ട് കേട്ട് വന്നാലോ. സോ സ്റ്റേ ട്യൂൺഡ്.

0: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിംഗ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള പിജി ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: കിംഗ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിംഗ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മട്ടൺ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ ഇടയ്ക്ക് മഴയും തണുപ്പും ഒക്കെ മാറി മാറി വരുന്ന ഈ സമയത്തെ ചൂടോടെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയാലോ. അതെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ല ഹെൽത്തിയും അത്രവന ടേസ്റ്റിയുമായ ഒന്നാം തരം നാടൻ മട്ടൺ സൂപ്പിനെ പറ്റിയാണ്. വെറുമൊരു സൂപ്പല്ല കേട്ടോ, കുരുമുളകും ചെറിയുള്ളിയും ഒക്കെ ചതച്ചിട്ട നെഞ്ചിലുകൊണ്ടുള്ള ഒരു കിടിലൻ സൂപ്പ്. ജലദോഷമോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പമ്പ് കടക്കാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതി. അപ്പൊ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നോക്കിയാലോ. പെട്ടെന്ന് തന്നെ പേപ്പർ പേന എടുത്തോളൂ. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സൂപ്പ് വെക്കാൻ എപ്പോഴും മട്ടന്റെ എല്ലുള്ള ഭാഗം, പ്രത്യേകിച്ച് നെഞ്ചില് റിബ്സ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതൊരു അര കിലോ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്, ഒരു 10-15 എടുക്കാം. സൂപ്പിന് ഒരു നാടൻ ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയുള്ളി തന്നെയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കൂടം വെളുത്തുള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. ഇനി സ്പൈസസ് ആയിട്ട് നമുക്ക് വേണ്ടത് 1.5 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ചെറിയ ജീരകം, പെരിഞ്ജീരകമല്ല ചെറിയ ജീരകമാണ് കേട്ടോ, ആൻഡ് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരിത്തിരി നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. യെസ്, ആദ്യം തന്നെ ഈ സൂപ്പിന്റെ ഒരു സീക്രട്ട് മസാല നമുക്ക് റെഡിയാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയിൽ നിന്ന് പകുതി, അത്രയും സാധനങ്ങൾ ഇട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ തന്നെ ആ കുരുമുളകിന്റെയും ജീരകത്തിന്റെയും ഒക്കെ ആ കിടിൽ മണം നമ്മുടെ മുഖിലേക്ക് വരും കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു കൂട്ടാണ് നമ്മുടെ സൂപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുപ്പത്ത് ഒരു കുക്കർ വെക്കുക. കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് മാത്രം, അതായത് ഒരു ചെറിയ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച മാജിക് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ച് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ എല്ലുകൾ ഇട്ട് കൊടുക്കുക. ഈ മസാലയുമായിട്ട് മട്ടൻ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം സൂപ്പിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണം കേട്ടോ. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിക്കുക. എല്ലിലെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് സമയം വേണം കേട്ടോ. ഈ വിസിലൊക്കെ പോയി കുക്കറിന്റെ അടപ്പെന്ന് തുറക്കുമ്പോഴേ ആ ഒരു കുരുമുളകിന്റെയും മട്ടന്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, നമ്മുടെ ക്ഷീണമൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ആൻഡ് ഈ ഒരു തിളക്കുന്ന സൂപ്പിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് പച്ച കറിവേപ്പിലയും ഇത്തിരി കൊടുക്കാം കേട്ടോ. ആൻഡ് എരിവും കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ലേശം കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ഹെൽത്തി ആൻഡ് സ്പൈസി മട്ടൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് എടുത്തു മാറ്റി ഒന്ന് കുടിച്ചു നോക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലെ ഒരുപാട് മട്ടൺ വിഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറയണം. സോ ഒരു അടിപൊളി പാട്ട് കേട്ട് തിരിച്ചെത്താം. സോ സ്റ്റേ ട്യൂൺഡ്.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
1: super fun
0: and exciting prizes.
1: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
2: ആശ്രയ പ്രീമിയർ ലീഗ്.
1: Stay tuned.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Hey buddy, this is a song which is gonna be a massive hit of the year. Thank you.
2: മാടിസത്താം മനുഷ്യൻ തന്നോളവച്ച് മേലങ്കട്ടി അറ മാടിസത്താം മനുഷ്യൻ തന്നോളവച്ച് മേലങ്കട്ടി അറ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മട്ടൺ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബേക്കറിൽ നിന്നൊക്കെ നമ്മൾ കൊതിയോട് വാങ്ങി കഴിക്കുന്ന പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും സ്പൈസിയുമായ ഒരു ഒന്നാം തരം സ്നാക്ക്, അതെ നല്ല നാടൻ മട്ടൺ കട്ട്ലറ്റ്. അതും യാതൊരു വിധ മായവും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ പേനയും പേപ്പറും എടുത്തോളൂ. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത മട്ടൺ അല്ലെങ്കിൽ മട്ടൺ കൊത്തി അരിഞ്ഞതാണ്. അതൊരു അരക്കിലോ എടുക്കാം കേട്ടോ. പിന്നെ കട്ട്ലറ്റിന് ആ ഒരു ഷേപ്പും സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേണം. ഇതിലേക്ക് ഒരു വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ആറേഴെള്ളി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ മൂന്നോ നാലോ പച്ചമുളക്, ഇവയെല്ലാം വളരെ പൊടിയായിട്ട് അരിയണം കേട്ടോ. അപ്പൊ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. ഇനി മസാലപ്പൊടികൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീൻ മസാല. ഏറ്റവും അവസാനമായിട്ട് കട്ട്ലറ്റ് പൊതിഞ്ഞെടുക്കാൻ ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്, ഇനി റസ്ക് പൊടിച്ചതായാലും മതി കേട്ടോ, പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത്രയുള്ളൂ സാധനങ്ങൾ. അപ്പോ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കിയ മട്ടണിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇത്തിരി വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. വെന്ത മട്ടണിലെ വെള്ളം മുഴുവൻ വറ്റിച്ച ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. കീമ ആണെങ്കിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. അത് ഒട്ടും തരിയില്ലാതെ ഉടച്ചു വെക്കണം കേട്ടോ. ആൻഡ് ഇനി നമുക്ക് കട്ട്ലറ്റിനുള്ള മസാല റെഡിയാക്കാം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതൊന്ന് വാടി വരുമ്പോൾ പൊടിയായി അരിഞ്ഞ സവാളയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. മസാലയും മട്ടണും നന്നായിട്ട് മിക്സായി അതിലെ വെള്ളമയം ഒക്കെ ഒന്ന് മാറി ഡ്രൈ ആകുന്നവരെ വേവിക്കണം. ഈ സമയം ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കണം കേട്ടോ. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് അവസാനം തീ ഓഫ് ചെയ്യാം. ഈ മട്ടൺ മസാല നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങ് കൂടിയാൽ മട്ടന്റെ ടേസ്റ്റ് കുറയും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ കൂട്ടിൽ നിന്നും ചെറിയ ഉരുളകൾ എടുത്ത് നമ്മുടെ ഇഷ്ടാനുസരണം റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ കട്ട്ലറ്റ് ആകൃതിയിൽ പരത്തിയെടുക്കാം. ഇനി വരുന്നത് കട്ട്ലറ്റിന്റെ ഫൈനൽ ടച്ചാണ്. ഒരു ചെറിയ പാത്രത്തിൽ മുട്ട നന്നായിട്ട് അടിച്ചു വെക്കാം. വേറൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസും എടുത്തു വെക്കാം കേട്ടോ. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലറ്റും ആദ്യം മുട്ടയിൽ നിന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് 4 പാട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ വറുക്കുമ്പോൾ നല്ല പൊട്ടിപ്പോകാതിരിക്കും കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഈ കട്ട്ലറ്റുകൾ മീഡിയം തീയിലിട്ട് രണ്ടു വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വറുത്ത് കോരുന്ന ആ സമയം വരുന്ന മണമുണ്ടല്ലോ, നമുക്ക് ആർക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഒന്നാണ് കേട്ടോ. പുറമേ നല്ല മുരിഞ്ഞ് ഉള്ളിൽ മട്ടന്റെയും മസാലയുടെ ഒക്കെ ആ ഒരു കിടിലൻ ടേസ്റ്റും, ഇതിന്റെ കൂടെ കുറച്ച് സവാള വട്ടതരഞ്ഞതും പച്ചമുളകും ഒരു തുള്ളി വിനാഗിരിയും ചേർത്ത സലാഡും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കട്ടൻ ചായയുടെ കൂടെ വേറൊന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഡിഷാണ് നമ്മുടെ മട്ടൺ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മട്ടൺ സ്പെഷ്യൽ റെസിപ്പികളെല്ലാം നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞല്ലേ. മട്ടൺ ബിരിയാണി മുതൽ മട്ടൺ കട്ട്ലറ്റ് വരെ നമ്മൾ ഇന്ന് പങ്കുവച്ച ഈ റെസിപ്പികള് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഹോട്ടലിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ രുചിയും വൃത്തിയുമുള്ള ഭക്ഷണം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മട്ടൺ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് കൃത്യമായ പരുവത്തിൽ വേവിച്ചെടുക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കുമാകാം ഒരു അടിപൊളി മാസ്റ്റർ ഷെഫ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട റെസിപ്പികളെല്ലാം കേട്ട് മട്ടൺ ഫാൻസ് എല്ലാവരും ഇന്ന് തന്നെ അടുക്കളയിൽ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അപ്പൊ എന്തായാലും ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

0: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ഫ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഈ മനോഹരമായ വൈകുന്നേരത്തിൽ എ പി എല്ലുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനുഷയാണ്. ഇനി അങ്ങോട്ട് എ പി എല്ലിൻ്റെ സമയമാണ്, ഗെയിം കളിക്കാനുള്ള സമയമാണ് ആസ്ഫ്രയ എഫ് എം 90. അപ്പോൾ എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെ കേട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ബോറടിയൊക്കെ മാറ്റാനായിട്ട് നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഗെയിം കളിക്കാം. ഇനി അങ്ങോട്ട് 4 മണി മുതൽ 6 മണി വരെ ഗെയിമിംഗ് പ്രോഗ്രാമിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ഗെയിം ആണെങ്കിലും മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് നിങ്ങളെ കാത്തുകാത്ത് എവിടെ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ഇത് ആസ്ഫ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫ്രയ ഫ്രം 90, നാടിനൊപ്പം
1: അഭിനയരാജ ഗോകുല ബാല കോട്ടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ സൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധിക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം ആയർദം മായ നീവ ആയർദം മായ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്? എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ കാത്തിരിക്കുകയായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിലേക്ക് കടക്കാമല്ലേ. പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് രാവിലെ തൊട്ടേ നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക മെല്ലഡികളിലൂടെയും അതുപോലെ തന്നെ ഫാസ്റ്റ് നമ്പറുകളിലൂടെയും ഒക്കെ നമ്മളെ ചുവട് വെപ്പിക്കുകയും ചെയ്ത തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട ശബ്ദമായ അനുരാധ ശ്രീറാമിൻ്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം.

തമിഴ് സോങ് ആയിട്ടുള്ള അൻപെൻഡ്ര മഴ എന്ന ഗാനത്തിലൂടെ നമ്മുടെയൊക്കെ ഹൃദയം കവർന്ന ഗായിക. പിന്നീട് നിരവധി ഗാനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ആലപിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും അനുരാധ ശ്രീരാമിൻ്റെ ജന്മദിനമായ ഇന്നത്തെ ദിവസം മാം പാടിയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പാട്ട് ഗെയിമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും സ്വാഗതം. ആദ്യത്തെ പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, കേട്ടോളൂ.

വളരെ ഫേമസ് ആയിട്ടുള്ള പറഞ്ചേ പറഞ്ചേ എന്ന് തുടങ്ങുന്ന അനുരാധ മാം പാടിയ ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഏത് പാട്ടാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന വളരെ സിമ്പിളായി ഒരു ചോദ്യമാണ് ആദ്യമേ തന്നെ ചോദിച്ചിരിക്കുന്നത്. പാട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി പ്ലേ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9573115.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ഉത്തരേന്ത്യൻ ഗായിക അനുരാധ ശ്രീറാമിന്റെ ജന്മദിനമായ ഇന്നത്തെ ദിവസം മാം പാടിയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിപ്പോൾ ആസ്പ്രേയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഇപ്പോൾ കേട്ട ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അനുരാധ മാം ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണറിൽ വന്നൊരു പാട്ടല്ലേ. അപ്പോൾ ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരിഖയാണ്. ലോക മൂവിയിലെ പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മാവിളയിൽ നിന്നും സഹദേവൻ ചേട്ടനാണ്. ലോക മൂവിയിലെ പാട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസറാണ് സഹദേവൻ ചേട്ടനും അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണുവും ഷമിയും ചേർന്നിട്ടാണ് ലോക മൂവി എന്ന് ഉള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ബാദർ ഷെറഫ്, ദീപു ചേട്ടൻ, മേഘ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ലോക എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടൻ ആൻഡ് തങ്കമണി ടീച്ചർ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലോക എന്ന മൂവിയിലേതാണ്. അപ്പോൾ ലോക ചാപ്റ്റർ വണ്ണിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. അനുരാധ മാമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ജെക്സ് ബിജോയും ചേർന്നിട്ടാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ.

യെസ്, അനുരാധ മാം ആദ്യമായിട്ട് സിനിമയിൽ പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. റോഷൻ ഹുവ എന്ന ഹിന്ദി വേർഷനാണ് ഇപ്പോൾ കേട്ടത്. ഇതിൻ്റെ തമിഴ് വേർഷൻ തുടക്കം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ ഹിന്ദി വേർഷൻ കേട്ടിട്ട് വേഗം ഇതിൻ്റെ തമിഴ് വേർഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കേൾപ്പിക്കാം. അതിനുശേഷം നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ.

റോഷൻ ഹുവാ എന്ന് തുടങ്ങുന്ന ഈ പാട്ടിന്റെ തമിഴ് വേർഷൻ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ മെസ്സേജ് അയച്ച് വന്നിരിക്കുന്ന ആൻസർ ഈസ് അൻപൻട്രു മഴയിലെ എന്ന പാട്ടാണ്. അതിന്റെ ഹിന്ദി വേർഷൻ ആണ് നമ്മൾ നേരത്തെ കേട്ട റോഷൻ ഹുവ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ച് വന്നിരിക്കുന്ന ആൻസറും അൻപൻട്രു മഴയിലെ എന്ന പാട്ടാണെന്നാണ്. സുമേഷ് വാസുദേവൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു അൻപൻട്രു മഴയിലെ. ഷാരിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ അൻപൻട്രു മഴയിലെ സോങ് മൂവി മിൻസാര കനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും അൻപൻട്രു മഴയിലെ എന്ന പാട്ടാണെന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനശ്വരയാണ്. അനശ്വര മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും അൻപൻട്രു മഴയിലെ എന്ന പാട്ടാണെന്നാണ്. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും അൻപൻട്രു മഴയിലെ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. ടീച്ചറും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അൻപൻട്രു മഴയിലെ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് അൻപൻട്രു മഴയിലെ എന്നാണ് കേട്ടോ. മിൻസാര കനവ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് 1997 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അനുരാധയാണ്. അനുരാധ മാം ആദ്യമായിട്ട് സിനിമയ്ക്ക് പാടുന്ന പാട്ടാണ് അൻപൻട്രു മഴയിൽ എന്നീ ഒരു പാട്ട്. അപ്പോൾ അതിൻ്റെ ഹിന്ദി വേർഷനാണ് നമ്മൾ കേട്ട റോഷൻ ഹുവ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അടുത്തൊരു പാട്ട് ചോദ്യം ഇവിടെ റെഡിയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ.

ഇഷ്ക് ബിനാ ക്യാ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ഏത് സിനിമയിലേതാണ് എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആൻസർ അറിയിച്ചോളൂ. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുരാധ ശ്രീറാം മാമിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗാണ്. അപ്പം എന്തായാലും ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഇഷ്കുബിന എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ഇപ്പോൾ അനുരാധ മാം ആലപിച്ചതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദ്യം കേട്ടോ. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമേഷ് വാസുദേവൻ ചേട്ടനാണ്. താൽ എന്ന മൂവിയിലേതാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ ചെയ്തിരിക്കുന്നത്. തങ്കമണി ടീച്ചർ, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും താൽ എന്ന് തന്നെയാണ്. രമ്യ അനിൽകുമാർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് താൽ എന്നാണ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് താൽ എന്നാണ്. വിഷ്ണു ഷെമി ഫ്രം നെല്ലിക്കുന്നത്ത് നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് താൽ എന്ന് തന്നെയാണ്. ആൻഡ് ഷാരിക സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും താൽ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അലിനയാണ്. അലിന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും താൽ എന്ന് തന്നെയാണ്. അപ്പം ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് താൽ എന്ന മൂവിയിലേതാണ് കേട്ടോ. പാട്ട് പാടിയിരിക്കുന്നത് അനുരാധ മാമാണ്. ഒപ്പം തന്നെ സുജാത മാമും ആൻഡ് ഓൾസോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മ്യൂസിഷ്യനായിട്ടുള്ള എ ആർ റഹ്മാൻ സാറും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്തൊരു പാട്ട് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

യെസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടതല്ലേ. എപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ടൂർ പോയതും അതുപോലെ തന്നെ ഗാനമേളയൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുകയല്ലേ. എപ്പോൾ ടൂർ പോയാലും അല്ലെങ്കിൽ ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ് അപ്പടി പോട് എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു പാട്ട് അനുരാധ മാമിനൊപ്പം പാടിയ ഗായകൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ആ ഗായകൻ ആരാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 952-664-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ പോതാ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

അപ്പടി പോട് എന്ന ഈ ഒരു ഗാനം അനുരാധ മാമിനൊപ്പം ആലപിച്ച ഗായകൻ ആരാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമേഷ് വാസുദേവൻ ചേട്ടനാണ്. കൃഷ്ണകുമാർ കുന്നത്ത് കെ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും കൃഷ്ണകുമാർ കുന്നത്ത് എന്ന് തന്നെയാണ്. ജ്യോതിൽ ശിവ, ഷാരിക, അലീന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും കൃഷ്ണകുമാർ കുന്നത്ത് എന്ന് തന്നെയാണ്. വിഷ്ണു നെല്ലിക്കുന്നം മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കെ കെ എന്നാണ്. ദീപു ചേട്ടൻ, അനീഷ് ഫ്രം കൊല്ലംപടിയിൽ നിന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും കെ കെ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ, അൻഷാദ് എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും കൃഷ്ണകുമാർ കുന്നത്ത് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ, ഭാഗ്യലക്ഷ്മി എന്നിവർ ചേർന്നിട്ടാണ് കെ കെ എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് കെ കെ ആണ് കേട്ടോ. കൃഷ്ണകുമാർ കുന്നത്ത് എന്ന പേരിൽ കെ കെ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ലാംഗ്വേജിലായി നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗായകൻ കൂടിയാണ് കേട്ടോ. പൃഥ്വിരാജ് നായകനായിട്ടുള്ള പുതിയ മുഖം എന്ന ചിത്രത്തിലെ രഹസ്യമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഏക മലയാളം സോങ്. ഇദ്ദേഹത്തിൻ്റെ പാരൻസ് മലയാളികളാണ്, പക്ഷേ ഇദ്ദേഹം ജനിച്ചത് ന്യൂഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി സോങ്സുകൾ കൂടുതലായിട്ടും ഇദ്ദേഹം പാടിയിട്ടുള്ളത്, അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതും. എന്നാലും തമിഴിലും മലയാളത്തിലുമായിട്ടും പാട്ടുകൾ പാടി നമുക്കൊക്കെ ഇഷ്ട ഗായകനായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

യെസ് അനുരാധ മാം പാടിയ ഒരു അടിപൊളി സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്, ജെമിനി എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. ഈ പാട്ടിനെ മ്യൂസിക് കമ്പോസർ ആരാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
7: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Aadimasam varavai, real aadimasam varavai.
4: Aadimasam onnalle ullu.
3: Aadimasam Jolly Silksinte real aadi sailum onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ellam market vilayekal kuravu.
5: Kanjipuram Banarasi daily wear saarigal. Kurta, kids wear, churidar material, western wear, men's wear.
3: Below 999.
6: Jolly Silks, Kollam, Tiruvalla, Kottayam, Angamali.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
7: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ,

യെസ്, ജെമിനി എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ഷമി എന്നിവർ ചേർന്നിട്ടാണ് ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് സുമേഷ് വാസുദേവൻ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ഭരദ്വാജ് എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഭരദ്വാജ് എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്ന ചോദ്യത്തിന് ഓപ്പോഡ് എന്നുള്ളൊരു ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. ആൻഡ് ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഭരദ്വാജ് എന്നാണ്. അനീഷ് ഫ്രം കൊല്ലമ്പടിയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഭരദ്വാജ് എന്ന് തന്നെയാണ്. നിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭരദ്വാജ്. ലിനി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഭരദ്വാജ് എന്നാണ്. ജീവൻ ജോസഫ്, ഭാഗ്യലക്ഷ്മി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ഭരദ്വാജ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ഭരദ്വാജ് എന്നുള്ള ഒരു ആൻസറാണ് ചേട്ടനുമായി.

ശരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഭരദ്വാജ് തന്നെയാണ്. അദ്ദേഹമാണ് ഈ ഒരു പാട്ടിനെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

യെസ് അനുരാധ മാം പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോർഷനാണ് ഇപ്പോൾ കേട്ടത്. ഇതിൻ്റെ ഫസ്റ്റ് ലൈനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കേൾപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ്, അങ്ങനെ മിരുതൻ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ ആസ്ട്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ,

അനുരാധ മാം പാടിയ ഈ ഒരു പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ എന്നാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷമി വിഷ്ണു എന്നിവർ ചേർന്നിട്ടാണ്. ഷമി ചേച്ചി പാടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കണ്ണൻ വരും വേളയിൽ എന്ന പാട്ടാണെന്ന്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ എന്ന പാട്ടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. തങ്കമണി ടീച്ചർ, രാജ്കുമാർ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കണ്ണൻ വരും വേളയിൽ എന്ന പാട്ടാണെന്നാണ്. സുമേഷ് വാസുദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പൂവാസം പൂങ്കളോടെ എന്ന പാട്ടാണെന്നാണ്. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കണ്ണൻ വരും വേളയിൽ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഫ്രം ദ മൂവി ദീപാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കണ്ണൻ വരും വേളയിൽ എന്ന പാട്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. കണ്ണൻ വരും വേളയിൽ എന്ന പാട്ടാണ് റൈറ്റ് ആൻസറാണ്. അപ്പം എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തേക്ക് അശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആഗതമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ തെന്നിന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗായികയായിട്ടുള്ള അനുരാധ മാമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയോടനുബന്ധിച്ച് മാം പാടിയ പാട്ടുകൾ വെച്ചിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇത്രയും നേരമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പോൾ എന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു അശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6:00.

ഹലോ, മൈ നെയിം ഈസ് ജൂഡ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞെന്നല്ലേ, അതാണ് ജൂഡ്. നമ്മുടെ കഥയിലെ നായകൻ ജൂഡിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. മാക്സിനോടും മറൈൻ ബയോളജിയോടും ഭയങ്കര ഒബ്സഷൻ ഉള്ള ഒരാളാണ് ജൂഡ്. പക്ഷെ എപ്പോഴും താൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു ഔട്ട് കാസ്റ്റ് ആണെന്നാണ് അവൻ സ്വയം വിശ്വസിച്ചിരുന്നത്. അവന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനാണെങ്കിലോ അവനെ ഒട്ടും മനസ്സിലാക്കുന്നുമില്ല. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹേ ജൂഡ് എന്ന സിനിമയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ സുൽത്താന.

0: എന്റെ മകനായതുകൊണ്ട് പറയുക, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഈ അടുത്ത പ്രദേശത്ത് ഞാൻ കാണാം.
1: നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നാണ്. അവിടെ ഒരു ആന്റിക് ഷോപ്പ് നടത്തുകയാണ് ഡൊമിനിക്. പുള്ളിക്കാരുടെ ഫാമിലിയിൽ ഭാര്യ മാരിയ, മകൾ ആൻഡ്രിയ, പിന്നെ മകനായിട്ടുള്ള നമ്മുടെ കഥാനായകൻ യെസ് ജൂഡ്. നമ്മുടെ ജൂഡിലേക്ക് വരാനാണെങ്കിൽ സോഷ്യൽ സ്കിൽസ് തീരെയില്ല, പ്രായത്തിനൊത്ത മെച്ചൂരിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല, എപ്പോഴും അച്ഛനുമായിട്ട് വഴക്കാണ്. അങ്ങനെ ഇരിക്കെ ജോലിയിൽ നിന്ന് ഫയേർഡ് ആകുമ്പോൾ അച്ഛൻ അവനെ നിർബന്ധിച്ച് തന്റെ ആന്റിക് ഷോപ്പിൽ അസിസ്റ്റ് ചെയ്യാൻ ഇരുത്തുകയാണ്. അങ്ങനെ ബോറടിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ഗോവയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. ഡൊമിനിക്കിന്റെ അമ്മായി ഒലീവിയ ഒരു അപകടത്തിൽ മരിച്ചു. അവരുടെ വലിയ പ്രോപ്പർട്ടി മുഴുവൻ ഡൊമിനിക്കിനും ജോർഡിനുമാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സ്വത്ത് ഇവർക്ക് കിട്ടിയെന്നത്രേ. ഫ്യൂണറലിനും പ്രോപ്പർട്ടി കാര്യങ്ങൾക്കുമായി ഡൊമിനിക്കും മരിയയും ജൂഡും കൂടി ഗോവയിലേക്ക് വണ്ടി കയറുന്നു.
2: ഇത് ഞാൻ, ഇത് എന്റെ പപ്പ ഡൊമിനിക് റോഡ്രിഗസ്, ഇത് എന്റെ പപ്പയുടെ പപ്പ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ആൽഡോ ലൂയി റോഡ്രിഗസ്. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്റർ ആണ് ഒളിവിയ ആന്റി, ഒളിവിയ റോഡ്രിഗസ്. ഒളിവിയ ആന്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പപ്പയും എന്നെയും. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒളിവിയ ആന്റിയുടെ ഫേവറേറ്റ് വാച്ചായ ഫേവർ ലൂബ 1942 ഞാനാണ് ശരിയാക്കി കൊടുത്തത്. പക്ഷെ ഇപ്പോ തലയിൽ വലിയൊരു തേങ്ങ വീണ് ഒളിവിയ ആന്റി മരിച്ചുപോയി.
1: ഗോവയിലെ ബംഗ്ലാവിൽ എത്തിയപ്പോഴാണ് അവർ അവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ടെനൻസിനെ കാണുന്നത്. ഡോക്ടർ സെബാസ്റ്റിനും മകൾ ക്രിസ്റ്റലും. ക്രിസ്റ്റൽ അവിടെ ഒരു ബീച്ച് സൈഡ് കഫേ നടത്തുന്നുണ്ട്, ഒപ്പം ഒരു മ്യൂസിക് ബാൻഡിൽ പാടുകയും ചെയ്യുന്നുണ്ട്. സെബാസ്റ്റിന്റെ അമിതമായിട്ടുള്ള ഫ്രണ്ട്ലി സ്വഭാവവും അവരുടെ പാതിരാത്രിയിലെ മ്യൂസിക് പ്രാക്ടീസും ഡൊമിനിക്കിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വാലിഡായ ലീസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും അവരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എവിക്ട് ചെയ്യുവാൻ ഡൊമിനിക് തീരുമാനിക്കുന്നു. പുതിയ ഹൗസ് റൂൾസ് പറയാൻ ഡൊമിനിക് എപ്പോഴും ജൂഡിനെ ഒരു മെസ്സഞ്ചറായി അവരുടെ അടുത്തേക്ക് അയക്കും. തുടക്കത്തിൽ ജൂഡും അവരുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പതുക്കെ അവർ തമ്മിൽ അടുക്കുകയും നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. ഒരു സൈക്കോളജിസ്റ്റ് കൂടിയായ സെബാസ്റ്റ്യൻ ജൂഡിന്റെ നമ്പറുകളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യവും സോഷ്യൽ ഓക്വേർഡ്നെസ്സും ഒക്കെ കണ്ട് അവന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുന്നു.
3: ജൂഡ്.
4: Jude.
3: Jude.
4: Jude. J-U-D. Jude.
3: Oh, okay.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു ദിവസം ക്രിസ്റ്റൽ ജൂഡിനെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ജൂഡ് പോകുന്നില്ല. ഇതിൽ ദേഷ്യം വന്ന് ക്രിസ്റ്റൽ ജൂഡിന്റെ ജനാലയിലേക്ക് കല്ലെറിയുന്നു. അപ്പോഴാണ് അവൾ ബൈപോളാർ ഡിസോർഡറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണെന്ന് ജൂഡ് അറിയുന്നത്. പിറ്റേന്ന് അവർ ആ പ്രശ്നം പരിഹരിക്കുന്നു. ജൂഡിന്റെ സോഷ്യൽ സ്കിൽസ് മെച്ചപ്പെടുത്തുവാൻ സെബാസ്റ്റിനും ക്രിസ്റ്റലും പരമാവധി ശ്രമിക്കുന്നു.
5: ജൂഡ്, വൈ
6: നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി? ഇത്ര സ്പീഡിൽ സ്കൂട്ടറിൽ പോകുന്നെങ്കിൽ പേടിയോ?
5: ഇതാണോ സ്പീഡ്? അപ്പൊ ഞാൻ ശരിക്കും സ്പീഡിൽ ഓടിച്ചിരുന്നെങ്കിലോ? കം, ഐ ടേക്ക് യു.
1: അവന്റെ ലൈഫ് മനസ്സിലാക്കുവാൻ ക്രിസ്റ്റൽ അവന്റെ ചില വീഡിയോ ജേർണൽ ടേപ്സ് മോഷ്ടിക്കുന്നുണ്ട്. അവന് ഓഷനോഗ്രഫിയിലുള്ള അറിവ് കണ്ട് അവന്റെ അക്വാഫോബിയ മാറ്റുവാൻ അവർ അവനെ നീന്തലും ഡൈവിംഗും പഠിപ്പിക്കുന്നു. ഗോവയിൽ ജൂഡിന് പുതിയൊരു ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നീട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫിയിലെ ഇന്റർവ്യൂവിന് വേണ്ടി ക്രിസ്റ്റൽ ജൂഡിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നു. പക്ഷെ പൂവർ സോഷ്യൽ സ്കിൽസ് കാരണം ജൂഡിനെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുവാൻ പറ്റുന്നില്ല. എന്നാൽ പുറത്തു വെച്ച് അവർ സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരു ഇന്റർവ്യൂവർ ജൂഡിന്റെ അസാധ്യമായ ടാലന്റ് തിരിച്ചറിയുന്നുണ്ട്. ഇതിനിടയിൽ ജൂഡിന് ഇവരുമായുള്ള കൂട്ടുകെട്ട് മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബന്ധം ഉപേക്ഷിക്കുവാൻ അവർ വാർണിംഗ് നൽകുന്നുണ്ട്. ദേഷ്യം വന്ന ജൂഡ് ക്രിസ്റ്റലിന്റെ ഐഡിയയിൽ ഒരു കല്യാണത്തിന് പാടുവാൻ അവരുടെ ബാൻഡിനൊപ്പം കുറച്ചു ദിവസത്തേക്ക് എലോപ് ചെയ്യുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്റ്റൽ അവനെ കിസ് ചെയ്യാൻ നോക്കുമ്പോൾ ജൂഡ് പേടിച്ചോടിപ്പോകുന്നു.
7: അവനൊരു 6 മാസം കുഞ്ഞായപ്പോ കട്ടിൽ നിന്ന് വീണു. ആ വീഴ്ച കൊണ്ടുണ്ടായതാണോ ഈ സ്വഭാവ വ്യത്യാസം എന്നാ എനിക്കൊരു ആദി.
8: വെറുതെ പറഞ്ഞു പറഞ്ഞു ഓരോന്ന് ഉണ്ടാക്കുക. അവന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം?
7: ഞാൻ അവന്റെ അമ്മയാ, എനിക്കറിയാം.
8: ഇത്രയും കാലം ഡോക്ടർമാർ ആരും കണ്ടുപിടിക്കാത്ത എന്ത് കുഴപ്പമുണ്ടെന്നാ നീ പറയുന്നത്?
1: സെബാസ്റ്റ്യൻ ജൂഡിനെ സഹായിക്കുകയാണെന്നറിഞ്ഞ് ഡൊമിനിക്കിന്റെ ദേഷ്യം മാറുകയാണ്. ഒരു പാർട്ടി നടത്തി ജൂഡിന്റെ ഫ്രണ്ട്സിനെ ക്ഷണിക്കുവാൻ അച്ഛൻ പറയുന്നു. സന്തോഷത്തോടെ ക്ഷണിക്കുവാൻ ചെല്ലുന്ന ജൂഡ് ക്രിസ്റ്റലിന്റെ വീട്ടിൽ നിന്ന് അവൾ മോഷ്ടിച്ച തന്റെ വീഡിയോ ടേപ്പുകളും സെബാസ്റ്റ്യൻ എഴുതിയ ഒബ്സർവേഷൻ കുറിപ്പുകളും കണ്ടെത്തുകയാണ്. തങ്ങളെ ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ചു എന്ന് കരുതി ജൂഡ് അവരോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ദേഷ്യം വന്ന ക്രിസ്റ്റൽ അവരോട് എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ പോകുന്നു. പിറ്റേന്ന് പാർട്ടിയിൽ വെച്ച് ജൂഡിന്റെ അച്ഛൻ ഡൊമിനിക്കിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരികയും അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു.
9: ഓഷൻ അസിഡിഫിക്കേഷൻ. സീ, ഈ ജെല്ലി ഫിഷ് എല്ലാം ചാവുന്നതിന്റെ റീസൺ ഓഷൻ അസിഡിഫിക്കേഷൻ ആണ്. ഞാൻ ഇതിനെ കുറിച്ച് നോക്കൂ, ഒരു കംപ്ലീറ്റ് ഡേറ്റ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഓഷൻ അസിഡിഫിക്കേഷൻ. ഈ വാട്ടറിലെ അസിഡ് ലെവൽ കൂടുമ്പോൾ ഫിഷിന്റെ കാൽഷ്യം കാർബണേറ്റ് സെൽസിനെ അത് അഫക്ട് ചെയ്യും. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കരക്കെടുക്കുന്നതാണ്. ഞാൻ ഇതിന്റെ അസിഡിക് ലെവൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഒരു ന്യൂ വേ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. യുനോ,
1: ഇതോടെ പ്ലാനുകൾ ആകെ മാറി. അവരെ ഒഴിപ്പിക്കാതെ പ്രോപ്പർട്ടി അവിടെയിട്ട് ജൂഡും ഫാമിലിയും കൊച്ചിയിലേക്ക് മടങ്ങുന്നു. പോകും മുൻപ് സംസാരിക്കാൻ നോക്കിയെങ്കിലും ക്രിസ്റ്റൽ ജൂഡിനെ അനുവദിക്കുന്നില്ല. കൊച്ചിയിൽ ജൂഡ് അച്ഛന്റെ ഷോപ്പ് നന്നായി നോക്കുന്നു. സഹോദരി ആൻഡ്രിയ പണം തട്ടിയത് കണ്ടുപിടിച്ചെങ്കിലും അവളോട് അവൻ ക്ഷമിക്കുന്നു. ഇതിനിടയിൽ കുറച്ചു കാലത്തേക്ക് ഒരു വോളണ്ടിയറായി ഷിംലയ്ക്ക് പോവുകയാണെന്ന് കാണിച്ച് ക്രിസ്റ്റലിന്റെ ഒരു കത്ത് അവന് ലഭിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷാനോഗ്രഫിയിൽ നിന്ന് ജൂഡിന് ഒരു മികച്ച പോസ്റ്റിലേക്ക് ജോബ് ഓഫർ വരുന്നു. അമ്മയുടെ നിർബന്ധപ്രകാരം ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ജൂഡ് ജോലിയിൽ കയറുന്നു. ക്രിസ്റ്റലിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ബെറ്റർ സോഷ്യൽ പേഴ്സണായി മാറുകയാണ്. ആൻഡ് ഫൈനലി ക്രിസ്റ്റൽ ഗോവയിലേക്ക് തിരിച്ചെത്തുകയും അവർ വീണ്ടും പഴയതുപോലെ നല്ല ഫ്രണ്ട്സായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ജൂഡിന്റെ ജീവിതം ഹാപ്പിയായി അവസാനിക്കുകയാണ്.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി

0: ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1, 4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത്

0: നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
1: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Clapboard. ഹേ ജൂഡ് എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പില്ലർ ഡയറക്ടർ ശ്യാമപ്രസാദിന്റെ ക്രാഫ്റ്റ് തന്നെയാണ്. ഓട്ടിസം, ബൈപോളർ ഡിസോർഡർ തുടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങളെ ഒട്ടും മെലഡ്രാമയില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയി അദ്ദേഹം സ്ക്രീനിൽ എത്തിച്ചു.
1: എനിക്ക് മനസ്സിലാവുന്നില്ല ആളുകളെയും അവർക്കുണ്ടാവുന്ന ഇമോഷൻസും ഒക്കെ. സന്തോഷം, സങ്കടം, സംശയം, ദേഷ്യം, ഭയം, ഇതിൽ ഏതാണ് ഫീൽ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സിലാവുക? സങ്കടമുള്ള എല്ലാവരും കരയുന്നില്ലല്ലോ, ചിരിക്കുന്ന എല്ലാവരും സന്തോഷമുള്ളവരാണോ? ഇങ്ങനെയാണോ സന്തോഷം? ഇങ്ങനെ ചിരിച്ച് 1986 എന്ന നമ്പർ 1 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും 5 ഒഴികെ. പക്ഷേ 1986 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 1985 ഈ 5 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. നമ്പേഴ്സിലെല്ലാം എല്ലാം കൃത്യമാണ്. എവറിത്തിങ് ഇസ് ക്ലിയർ. നമ്പേഴ്സിൽ സത്യമുണ്ട്. ഇമോഷൻസിലെ സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
0: ഇതിന് നിർമ്മല സഹദേവും ജോർജ് കാനാട്ടും എഴുതിയ ലളിതമായിട്ടുള്ള സ്ക്രീൻ പ്ലേ വലിയൊരു മെയിൻ ക്യാരക്ടറായി മാറുകയാണ്. ഗിരീഷ് ഗംഗാധരന്റെ സിനിമാറ്റോഗ്രാഫി ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഒരൽപ്പം ഒതുങ്ങിയ വിന്റേജ് ഫ്രെയിമുകളിൽ നിന്ന് ഗോവയുടെ ബ്രൈറ്റ് ആയും ബ്ലൂ ആയും ഉള്ള ബീച്ചുകളിലേക്കും കടൽ കാഴ്ചകളിലേക്കും കഥ മാറുമ്പോൾ ആ വിഷ്വൽസ് ചേഞ്ചിലൂടെ ജോഡിന്റെ ലൈഫിലെ ഫ്രീഡം പ്രേക്ഷകർക്കും ഫീൽ ചെയ്യും. സിനിമയെ മറ്റൊരു ലെവലിലേക്ക് മാറ്റുന്നത് അതിന്റെ മ്യൂസിക് തന്നെയാണ്. ഔസേ പച്ചൻ, ഗോപി സുന്ദർ, രാഹുൽ രാജ്, എം ജയചന്ദ്രൻ എന്നിവർ ചേർന്നൊരുക്കിയ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ജൂഡിന്റെ ഭയത്തെയും ക്രിസ്റ്റലിന്റെ പെട്ടെന്നുള്ള മൂഡ് മാറ്റങ്ങളെയും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
2: ജൂഡ്, ഒരു ബൈ പറയാനാണ് ഈ കത്ത്. ഷിംലയ്ക്ക് പോവുകയാണ്, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൽ വോളണ്ടറി വർക്ക് ചെയ്യാൻ കുറച്ചു കാലം. ഐ നീഡ് ടു ഗെറ്റ് അവേ ഫ്രം ദിസ് പ്ലേസ്. Fight the demons inside me. Somewhere far away.

കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം കാണിക്കുന്ന കോസ്റ്റ്യൂംസും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ജൂഡിന്റെ കറക്റ്റ് ആയി ബട്ടൺസ് ഇട്ട ഫോർമൽ ഷർട്ടുകളും ക്രിസ്റ്റലിന്റെ ഫ്രീ ആയ ബോഹോ ചീക്ക് സ്റ്റൈലും ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഇതിനെയെല്ലാം കാർത്തിക് ജോഗേഷ് തന്റെ വളരെ സ്മൂത്ത് ആയ എഡിറ്റിംഗിലൂടെ മനോഹരമായി കോർത്തിണക്കുകയും സിനിമയ്ക്ക് സുഖമുള്ളൊരു പേസിംഗ് നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ മികച്ച വിഷ്വൽസും ഹൃദയം തൊടുന്ന സംഗീതവും ഒത്തുചേർന്നപ്പോൾ ഹേ ജൂഡ് പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒന്ന് തന്നെയായി. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: ഹായ് ഹലോ, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ ഈവനിംഗിൽ ടേക്ക് എ ബ്രേക്കിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ പറയാനായിട്ട് ഞാനും ദാ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരസ്യങ്ങൾ സ്വപ്നങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ചാണ് അടുത്തിടെ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ചില സ്റ്റഡീസ് വ്യക്തമാക്കുന്നത്. സർവേ പ്രകാരം 54% അമേരിക്കൻ യുവാക്കളും വ്യക്തമാക്കുന്നത് തങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും അഡ്വർടൈസ്മെന്റ്സ് നുഴഞ്ഞു കയറുന്നു എന്നാണ്. ചില കമ്പനികൾ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മിക്ക കമ്പനികളും ഡ്രീം ആഡ്സ് പരീക്ഷിക്കാനായിട്ട് ഒരുങ്ങുകയാണെന്നാണ് നേരത്തെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് ശരിവെക്കുന്ന സർവേ റിസൾട്ട് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ സർവേയിൽ പങ്കെടുത്തതിൽ 77% കമ്പനികളും വ്യക്തമാക്കിയത് തങ്ങൾ സ്വപ്ന പരസ്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി 4000 പരസ്യങ്ങൾ കാണുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഉപബോധ മനസ്സിനെ പോലും ഈ ഒരു പരസ്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ദ മീഡിയ ഇമേജ് അടുത്തിടെ പുറത്തുവിട്ടിട്ടുള്ള ഒരു കൺസ്യൂമർ സർവേ കാണിക്കുന്നത്. 18 മുതൽ 35 വരെ പ്രായമുള്ളവരിലാണ് ഈ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതില് 54% പേരും വ്യക്തമാക്കിയത് തങ്ങളുടെ സ്വപ്നങ്ങളെ പരസ്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്നും പരസ്യങ്ങൾ പോലുള്ള സ്വപ്നങ്ങളാണ് പലപ്പോഴും കാണുന്നത് എന്നുമാണ്. ഇവരിലുണ്ടല്ലോ 61% പേരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം സ്വപ്നങ്ങൾ കാണാനായിട്ട് തുടങ്ങിയതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർവേയിൽ പങ്കെടുത്തിട്ടുള്ള 38% പേരും സ്ഥിരമായിട്ട് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരും കൂടിയാണ്. 2025 ജനുവരി ആദ്യമാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള സംഘം സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഷോപ്പിംഗിൽ തങ്ങളുടെ ഡ്രീം ആഡുകളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്നാണ് 34% പേര് പറയുന്നത്. ഏതൊക്കെ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലാണ് സ്വപ്നങ്ങളെ സ്വാധീനിച്ചത് എന്ന ക്വസ്റ്റിന് കൊക്കക്കോള, ആപ്പിൾ, മക്ഡൊണാൾഡ്സ് എന്നായിരുന്നു കൂടുതൽ ആൾക്കാരുടെയും ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടുകളും ഓഫറുകളും ലഭിക്കുമെങ്കിൽ സ്വപ്നങ്ങളിലും പരസ്യങ്ങളെ കാണാനായിട്ട് തയ്യാറാണെന്ന രസകരമായിട്ടുള്ള റെസ്പോൺസും സർവേയിൽ പങ്കെടുത്തിട്ടുള്ള 41% പേര് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രീം ആഡിനെ കുറിച്ചുള്ള വിശേഷമാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് 3 IFM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ആർക്കെങ്കിലും കൈ കൊടുക്കുമ്പോഴോ വാതിൽ പടിയിൽ തൊടുമ്പോഴോ ഒക്കെ ചെറിയ ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? സിനിമയിലൊക്കെ ഇങ്ങനെ കൈ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ വരുന്ന ഷോക്ക് അവര് തമ്മിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ കഥയിൽ എത്തിക്കാറുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഇത്തരത്തിൽ ചെറിയ ഷോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള റീസൺ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് ഈ ഒരു പ്രതിഭാസത്തിന്റെ പേര്. ഇത് വളരെ സാധാരണമായിട്ട് മിക്കവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇടയുള്ള ഒന്നാണ് കേട്ടോ. ഒരു വസ്തുവിലോ നിങ്ങളുടെ ബോഡിയിലോ അടിഞ്ഞുകൂടുന്ന വൈദ്യുത ചാർജുകളെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പൊതുവെ പറയാറുള്ളത്. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് സംഭവിക്കുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, സോക്സ് ധരിച്ചു കാർപ്പറ്റിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പരവതാനിയിൽ നിന്ന് അധിക ഇലക്ട്രോണുകൾ നേടുകയും ഈ ചെറിയ കണികകൾ വൈദ്യുതി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വസ്തുവിന് മുകളിൽ അടിഞ്ഞുകൂടുന്ന ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക് അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോഴോ നഷ്ടപ്പെടുമ്പോഴോ ആണ് ഇത് പൊതുവെ സംഭവിക്കാറുള്ളത്. നിങ്ങളൊരു മനുഷ്യനെയോ വസ്തുവിനെയോ സ്പർശിക്കുന്ന സമയത്ത് അധിക ചാർജ് പെട്ടെന്ന് അവയിലേക്ക് നീങ്ങുകയും ചെറിയ ഷോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തണുപ്പ് കാലത്താണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൂടുതലായിട്ടും അനുഭവപ്പെടാറുള്ളത് കേട്ടോ. വേനൽക്കാലത്തെ അപേക്ഷിച്ച് ശൈത്യകാലത്തെ വായു വരേണ്ടതായിരിക്കും എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഈർപ്പമുള്ള വായു ബോഡിയിൽ നിന്ന് ഇലക്ട്രിക് ചാർജുകൾ നീക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വരണ്ട വായു പക്ഷെ നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോണുകൾ അടിഞ്ഞുകൂടുന്നത് എളുപ്പമാക്കുന്നുണ്ട്. വേനൽക്കാലത്തെ ഈർപ്പം ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റാറ്റിക് ചാർജ് അനുഭവപ്പെടില്ല. ആൻഡ് ഇത്തരം ചെറിയ ഷോക്കുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും ഹാനികരമല്ല കേട്ടോ. ഇവ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റോ തോന്നിയേക്കാം. കത്തുന്ന വസ്തുക്കളോ സെൻസിറ്റീവ് ഇലക്ട്രോണിക്സ് ഉള്ളയിടങ്ങളിൽ സ്റ്റാറ്റിക് വൈദ്യുതി അപകടം നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ടാണ് ഗ്യാസ് സ്റ്റേഷനുകളിലും ചിപ്പ് ഫാക്ടറികളിലും എല്ലാം ഇത് തടയാനായിട്ട് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത്. സ്റ്റാറ്റിക് ഷോക്ക് അനുഭവപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ബോഡിയിൽ മോയ്സ്ചറൈസർ പുരട്ടാം. വൂൾ, പോളിസ്റ്റർ തുടങ്ങിയവയ്ക്ക് പകരം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അനുഭവപ്പെടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് നിലത്തും പുല്ലിലുമെല്ലാം നഗ്നപാദരായിട്ട് നടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഹ്യൂമിഡിഫയറുകളെ യൂസ് ചെയ്ത് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നതും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ ഇനി മുതൽ ശ്രദ്ധിച്ചോളുക, കൈ കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഷോക്ക് അടിക്കുന്നതിന്റെ ആ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് സംഭവിക്കുന്നത് കേട്ടോ. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: ടേക്ക് എ ബ്രേക്ക്.
1: വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പല ചടങ്ങുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാരേജ് കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പോകാനായിട്ട് നേരം വധുവിന്റെ കരച്ചിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. എന്നാലേ അത് ആചാരമായിട്ട് കാണുന്ന ഒരു നാടുണ്ട്. വധു കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. അത് ആരാണെന്നല്ലേ പറയാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനാമിക. ചൈനയിലെ ഒരു വിഭാഗം ആളുകളാണ് വിവാഹ ശേഷം വധു കരയാതിരുന്നാൽ പെൺകുട്ടികളെ അവജ്ഞയോടുകൂടി മാത്രം കാണുന്നത് കേട്ടോ. ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ സിറ്റുവേറ്റ് ചെയ്യുന്ന സിഷ്വാൻ പ്രവിശ്യയിലെ തുജിയ ഗോത്ര വിഭാഗക്കാര് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള വധുവിന്റെ കരച്ചിൽ വികാര പ്രകടനമല്ല മറിച്ച് ആചാരമായിട്ടാണ് കണക്കാക്കുന്നത്. വിവാഹ സമയത്ത് സ്ത്രീകൾ കരയണമെന്നുള്ളത് ഇവർക്കിടയിലെ ഒരു കമ്പൽസറി ആയിട്ടുള്ള ആചാരമാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. വിവാഹം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിലും കൂടുതലായിട്ട് വധു കരയാറുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒറ്റ തവണ കരഞ്ഞാൽ മാത്രം പോരാ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങായിട്ട് തന്നെ നിൽക്കുന്നതാണ് ഈ ഒരു കരച്ചിൽ പരിപാടി. കേൾക്കുമ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഒരു ഷാവോ രാജകുമാരിയെ യാൻ രാജാവിന് വിവാഹം കഴിപ്പിച്ചപ്പോ അവളുടെ അമ്മ ദുഃഖത്തോടെ നിലവിളിക്കുകയും മകളുടെ വിദൂര വിവാഹത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഒരിക്കലും തിരിച്ചയക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ആചാരത്തിന് തുടക്കം കുറിച്ചത് കേട്ടോ. വധുവിന്റെ കണ്ണീർ കുടുംബത്തിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണെന്നും മുന്നോട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും ഉണ്ടാകാനായിട്ട് കാരണമെന്നുമാണ് ആ ഒരു വിശ്വാസം. 17th century ആരംഭിച്ചതെന്ന് കണക്കാക്കുന്ന ഈ ഒരു ആചാരം കഴിഞ്ഞ 100th century പകുതിയോളവും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇത് കാലക്രമേണ അല്പം മാറ്റങ്ങൾ വന്നെങ്കിലും ഇന്നും കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ആചാരം നിന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. കാലം മാറിയതോടുകൂടി വിവാഹത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ എങ്ങനെ കരയണം എന്നത് വധുവിന് ബന്ധുക്കൾ ചേർന്ന് പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല കരച്ചിലോട് കൂടിയിട്ടുള്ള ഒരു വിവാഹ ഗാനം പോലും ഉടലെടുത്തു എന്ന് തന്നെ പറയാം. സാധാരണയായിട്ട് വിവാഹത്തിന് 3 or 7 days മുമ്പാണ് കരച്ചിൽ ആചാരം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ചില ആൾക്കാർ

സമ്മാനങ്ങളുമായിട്ട് എത്തുന്ന സമയത്ത് നന്ദി സൂചകമായിട്ട് വധു കരയുന്നുണ്ട്. വിവാഹിതരും അവിവാഹിതരുമായിട്ടുള്ള സുഹൃത്തുക്കള് സന്ധ്യാസമയത്ത് ഒത്തുകൂടി കരയുകയും പാടുകയും ചെയ്യുന്നുണ്ട്. ഒരു വധു തന്റെ വിവാഹത്തിൽ കരഞ്ഞില്ലെങ്കിൽ അവളെ നന്ദി കെട്ടവളായിട്ടോ ശരിയായ വിദ്യാഭ്യാസം ഇല്ലാത്തവളായിട്ടോ കണക്കാക്കുകയും അവളുടെ അമ്മ അവളെ ശാസിക്കുകയും ചെയ്തേക്കാം. കരച്ചിലിനൊപ്പമുള്ള പാട്ടിലെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സഹോദര സ്നേഹവും കഴിഞ്ഞ നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മകളും വരാനിരിക്കുന്ന വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ആശങ്കകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. മുൻകാലങ്ങളിലെ കരച്ചിലിനിടയിലെ വിവാഹ ആലോചനയ്ക്ക് നേതൃത്വം നൽകിയവരെ കുറ്റം പറയുന്ന രീതിയും നിലനിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കാലത്തെ വിവാഹ കാര്യങ്ങളിൽ വധുവിന് യാതൊരു തീരുമാനവും എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇഷ്ടം നോക്കാതെ വിവാഹ ബന്ധങ്ങൾക്ക് വധുവിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഇഷ്ടക്കേടുകളും അതൃപ്തിയും എല്ലാം കരച്ചിൽ പാട്ടിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. കരച്ചിൽ ആചാരം ഫോളോ ചെയ്തില്ലെങ്കിൽ അയൽക്കാർ വധുവിനെ വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയായിട്ട് കണക്കാക്കുകയും കാലങ്ങൾ ോളം പരിഹാസ പാത്രമാവുകയും ചെയ്യും. ഇത് ഭയന്ന് വിവാഹത്തിനിടെ കരയാത്ത പെൺകുട്ടികളെ അമ്മമാർ തല്ലിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താപ്പൊ ഇതിനൊക്കെ പറയാല്ലേ, കരച്ചിലോട് കരച്ചില്. അതെ, നിങ്ങൾക്ക് കരച്ചില് കാണാനായിട്ട് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ നേരെ വിട്ടോ അങ്ങ് ചൈനയിലേക്ക്. അവിടുത്തെ ഒരു വിവാഹ ആചാരത്തിന് ഭാഗമായിട്ടാണ് കേട്ടോ ഈ കരച്ചിൽ പരിപാടി മെയിൻ ആയിട്ടും കാണാനായിട്ട് സാധിക്ക. ഈ ഒരു കഥ കേട്ടപ്പോ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ എന്തായാലും പോയി കുറച്ചൊന്ന് കരഞ്ഞിട്ട് വരട്ടെ. നിങ്ങളെ ആ സമയം കൊണ്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേട്ടിട്ട് വാ. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: പുഷ്പ, ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഒരു കാലത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2024 നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്ന നമ്മുടെ അല്ലു അർജുന്റെ ഒരു മാസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗ് ആയിരുന്നു ആ ഒരു ടൈം. 2024 എന്ന് പറയുന്നത് പുഷ്പ ടു ദ റൈസ് എന്ന മൂവി റിലീസ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. രക്തചന്ദനം അഥവാ ചുവന്ന ചന്ദനം അനധികൃതമായിട്ട് കാട്ടിൽ കയറി മുറിച്ചെടുത്ത് കച്ചവടം നടത്തി പെട്ടെന്ന് സമ്പന്നനായിട്ട് മാറുന്ന പുഷ്പരാജ് എന്ന അല്ലു അർജുൻ കഥാപാത്രത്തെയാണ് സിനിമ കേന്ദ്രീകരിക്കുന്നത്. എന്നാലേ യഥാർത്ഥത്തിൽ എന്താണ് ഈ ചുവന്ന ചന്ദനം, എന്തുകൊണ്ടാണ് അതിന് ഇത്ര വിലയേറിയത് എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനാമിക. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന വിലയുള്ളതും റെയർ ആയിട്ടുള്ള ഒരു വൃക്ഷമാണ് ചുവന്ന ചന്ദനം എന്ന് പറയുന്നത്. ഇത് ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകൾ, കൊത്തുപണികൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്ക് ഉയർന്ന ഡിമാൻഡുള്ള ഒരു മരമാണ് ചന്ദനം. ചുവന്ന ചന്ദനത്തിന്റെ വില അതിന്റെ ഗുണനിലവാരം, അപൂർവത, ആവശ്യം എന്നിവ ഡിപ്പെൻഡ് ചെയ്ത് ഗണ്യമായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. ചുവന്ന ചന്ദനത്തിന്റെ ശരാശരി വില എന്ന് പറയുന്നത് കിലോഗ്രാമിന് 50,000 രൂപ മുതൽ 100,000 വരെയാണ് കേട്ടോ. പ്രീമിയം ഗുണനിലവാരമുള്ള ചുവന്ന ചന്ദനത്തിന് കിലോഗ്രാമിന് 2,00,000 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് സാന്തലോൺ. ഇത് ചന്ദനത്തടിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഏറെയുള്ള ഈ ഒരു സാന്തലോൺ സന്ധിവാതം, ചർമ്മ അണുബാധകൾ തുടങ്ങിയ രോഗങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതിലെ ആന്റിസെപ്റ്റിക് ഗുണം മുറിവുകൾ ഉണക്കുന്നതിനും അണുബാധ തടയുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ആൻഡ് ചർമ്മത്തെ മെച്ചപ്പെടുത്തുന്നതിനും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ചന്ദനം മികച്ചതാണ്. ഒപ്പം ഇത് ദഹനത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മുഖക്കുരു ഉൾപ്പെടെയുള്ളവയ്ക്കും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ഒരു ചന്ദനം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അനധികൃതമായിട്ട് പോലും കടത്തുന്ന തടികളുടെ ലഭ്യത കുറവായതിനാലും ഉയർന്ന ഡിമാൻഡ് ഉള്ളതുകൊണ്ടും ചന്ദന കടത്ത് കൂടുതലായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2026 മുതൽ 2020 കാലയളവിൽ ഏകദേശം 20,000 ടൺ ചുവന്ന ചന്ദനമാണ് ഇന്ത്യയിൽ നിന്ന് കടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ പുഷ്പരാജ് ചന്ദനം കടത്തുന്നത് നിർത്താതിരുന്നത് എന്നുള്ളത്? ബിക്കോസ് അത്രയും അധികം വിലപിടിപ്പുള്ള ഒരു സാധനമാണ് നമ്മുടെ ചന്ദനം എന്ന് പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: കുട്ടികളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് റോഡിലും വീടിനു മുന്നിലുമൊക്കെ സ്കൂൾ ബസ് എത്തുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വർഷങ്ങളായിട്ടും മഞ്ഞ നിറമുള്ള ഈ ബസ്സുകളെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു കളറ് സ്കൂൾ ബസ്സിന് വന്നത് എന്നുള്ളത്? ഇതിന് പിന്നില് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ശാസ്ത്രീയവും ദൃശ്യപരവും സുരക്ഷയുടെയും അടിസ്ഥാനത്തിലാണ് മഞ്ഞ നിറം ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ യെല്ലോ കളർ എന്ന് പറയുന്നത് വെറും തിളക്കമുള്ളതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു കളറ് മാത്രമല്ല, പകൽ വെളിച്ചത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താനായിട്ട് എളുപ്പമുള്ള കളേഴ്സിൽ ഒന്നാണ് ഈ ഒരു യെല്ലോ കളർ എന്ന് പറയുന്നത്. മിക്ക നിറങ്ങളെക്കാളും കൂടുതൽ പ്രകാശത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് കേട്ടോ. മഴ, മൂടൽ മഞ്ഞ് തുടങ്ങിയ മോശം കാലാവസ്ഥയിലും ഇത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സ്കൂൾ ബസ്സുകൾക്ക് ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ചുവപ്പ് നിറം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിട്ട് തോന്നുമെങ്കിലും ഈ സ്റ്റോപ്പ് സിംബൽസ്, ട്രാഫിക് ലൈറ്റുകള്, മുന്നറിയിപ്പ് സിഗ്നലുകൾ എന്നിവയ്ക്ക് ചുവപ്പ് നിറം ഇതിനോടകം തന്നെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. സ്കൂൾ ബസ്സുകളിൽ ചുവപ്പ് നിറം യൂസ് ചെയ്യുന്നത് ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തേക്കാവുന്ന ഒന്നാണ്. എന്നാൽ ഈ യെല്ലോ കളർ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ആൻഡ് മഞ്ഞ നിറം കണ്ണിന്റെ മുന്നിലുള്ള കേന്ദ്ര ദർശനത്തിൽ മാത്രമല്ല ദൃശ്യമാകുന്നത്, ഇതിന്റെ പെരിഫറൽ ദർശനം, അതായത് കണ്ണിന്റെ കോണിൽ നിന്ന് കാണപ്പെടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. മനുഷ്യന്റെ പെരിഫറൽ കാഴ്ച മഞ്ഞ പോലുള്ള ഭാരം കുറഞ്ഞതും ദൃശ്യ തീവ്രതയുള്ളതുമായിട്ടുള്ള നിറങ്ങളോട് പ്രത്യേകിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഇത് നേരിട്ട് നോക്കുന്നില്ലെങ്കിൽ പോലും ബസ് ശ്രദ്ധിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല ഈ സ്കൂൾ ബസ്സുകളിലും മഞ്ഞ നിറത്തിലാണ് എഴുത്ത്. അതും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, മഞ്ഞയിലെ കറുപ്പ് കൊണ്ട് എഴുതുന്ന സമയത്ത് ബസ് നീങ്ങുന്ന സമയത്ത് പോലും ദൂരത്ത് നിന്ന് വായിക്കാനായിട്ട് ഈസി ആക്കുന്നുണ്ട്. സ്കൂൾ ബസ് മുന്നിൽ നിന്ന് വരുന്നുണ്ടോ പിന്നിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഇത് ഡ്രൈവർമാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സ്കൂൾ ബസ്സുകൾക്ക് യെല്ലോ കളേഴ്സ് കൊടുക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനായിട്ടുള്ള ടൈമാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: want to say. It's just everything about her. No, it's not her fault.
1: Take a break.
2: ഈ റെസ്റ്റോറൻറ്റുകളെ ഒരു രാജ്യമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ രാജാവ് ആരായിരിക്കും? അത് കിരീടം വെക്കുന്ന ഷെഫായാലോ? ഒരു ഭക്ഷണശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അടുക്കള എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഷെഫ് തന്നെയാണല്ലേ. ഭക്ഷണശാല വിജയമായാലും പരാജയമായാലും അതിന്റെ പ്രധാന കാരണം അവിടെ വിളമ്പുന്ന ഫുഡാണ്. പല അടുക്കളകളിലും ഷെഫുമാര് പല വലുപ്പത്തിലുള്ള തൊപ്പികൾ അണിഞ്ഞ് ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഷെഫുമാരുടെ തൊപ്പിയുടെ വലുപ്പം അവരുടെ സ്ഥാനത്തിനനുസരിച്ചാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഏറ്റവും വലിയ തൊപ്പി ധരിച്ച ആളാണ് ഏറ്റവും ഉയർന്ന ഷെഫ് എന്ന് പറയുന്നത്. ഒരു ഷെഫിന്റെ അനുഭവ സമ്പത്തിന്റെയും കൈപുണ്യത്തിന്റെയും അടയാളമാണ് അവര് തലയിൽ കൊണ്ട് നടക്കുന്നത് കേട്ടോ. ആൻഡ് ഈ ഷെഫുമാര് ധരിക്കുന്ന വെളുത്ത തൊപ്പി ടോക്ക് അല്ലെങ്കിൽ ടോക്ക് ബ്ലാഷ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ടോക്ക് എന്നത് ഒരു ഫ്രഞ്ച് പദമാണ് കേട്ടോ. എങ്കിലും തല മറയ്ക്കുന്നത് എന്ന് മീനിങ് വരുന്ന അറബി പദത്തിൽ നിന്നാണ് ഈ ഒരു നെയിം വന്നത് എന്നാണ് കരുതപ്പെടുന്നത്. പണ്ടത്തെ ഷെഫ് തൊപ്പികളിൽ നിന്ന് ഇന്നത്തെ ഇതിന് ധാരാളം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പണ്ടുണ്ടല്ലോ നീണ്ട് സിലിണ്ടറിക്കൽ രൂപവും വെളുത്ത നിറത്തിൽ പ്ലേറ്റുകളോടും കൂടിയിട്ടുള്ള തൊപ്പികളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഷെഫ് തൊപ്പികൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റി നിരവധി കഥകൾ ഉണ്ട്. ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ടോക്ക് ബ്ലാഷ് തൊപ്പികൾ 18th century ഫ്രാൻസിൽ രൂപം കൊണ്ടതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഷെഫ് മേരി ആന്റോയിൻ കാര്യം എന്ന ഇതിഹാസ പാചകക്കാരിയാണ് ടോക്ക് തൊപ്പിയും ക്ലാസിക് വൈറ്റ് ഷെഫ് കോട്ടും ലോകത്തിന് സംഭാവന ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അതിനു മുൻപേ ഫ്രഞ്ച് പാചകക്കാരനായിട്ടുള്ള കാസക് എ മെച്ചെ ഇത്തരം തൊപ്പികളെ ധരിച്ചിരുന്നതായിട്ടും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മാത്രമല്ല തൊപ്പിയുടെ നിറവും ഷെഫുമാരുടെ സ്ഥാനത്തെ അടയാളപ്പെടുത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഫ്രഞ്ച് കെമിസ്റ്റിന്റെ പാചകക്കാരനായിരുന്ന ഷെഫ് ബൗജർ വൃത്തിയെ അടിസ്ഥാനപ്പെടുത്തി വെളുത്ത തൊപ്പികൾ മാത്രമേ അടുക്കളയിൽ ധരിക്കാനായിട്ട് പാടുള്ളൂ എന്നൊരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ പാചകക്കാരുടെ സ്ഥാനം ഉയർത്തുന്നതിനും അവരെ പ്രൊഫഷണൽ ആയിട്ട് കാണിക്കുന്നതിനും വേണ്ടി ഷെഫ് മേരി ആന്റോയിൻ കാര്യം പുതിയ വസ്ത്രങ്ങൾ രൂപപ്പെടുത്താനായിട്ട് ഡിസൈഡ് ചെയ്തു. വൃത്തിയുള്ളതും ബഹുമാനിക്കപ്പെടുന്ന തരത്തിലുള്ളതുമായിട്ടുള്ള ഡ്രസ്സുകളെ ഷെഫുമാർക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് അവര് ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഷെഫ് മേരിയുടെ കാലത്ത് 18 inch വരെ വലുപ്പമുള്ള തൊപ്പികൾ അവർ ധരിച്ചിരുന്നതായിട്ടും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇവരുടെ പാചകത്തോടുള്ള അഭിനിവേശത്തിന്റെയും പാചകക്കാര് സമൂഹത്തിൽ വില ലഭിക്കേണ്ടവരാണെന്ന ചിന്തയുടെയും സൂചനയായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. വലുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഷെഫുമാരുടെ ടോക്കിലെ മടക്കുകളുടെ എണ്ണവും സ്ഥാനത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 മടക്കുകളുള്ള തൊപ്പി ധരിച്ച ഷെഫ് ഒരു 100 വ്യത്യസ്ത രീതികളിലെ പാചകം ചെയ്യുമെന്ന് വരെ പണ്ട് പറയുമായിരുന്നു. പല റാങ്കുകളിലുള്ള ഷെഫുമാര് ജോലി ചെയ്യുന്ന അടുക്കളയിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള എക്സിക്യൂട്ടീവ് ഷെഫ് ഏറ്റവും വലിയ ടോക്കായിരിക്കും ധരിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നീട് സ്ഥാനം കുറയുന്നതിനനുസരിച്ച് ടോക്കിന്റെ വലുപ്പം കുറഞ്ഞു വരികയും ചെയ്യും. ഇതൊക്കെയാണ് രീതിയെങ്കിലും ഇന്നത്തെ പല ഭക്ഷണശാലകളിലെ അടുക്കളകളിലും അത് അത്രമേൽ കൃത്യതയോടുകൂടി പാലിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന ടോക്കിന് പുറമെ ഇന്ന് ഷെഫുമാര് അവരവരുടെ വ്യക്തിഗത താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തൊപ്പികൾ ധരിക്കാറുണ്ട്. അപ്പോ വൃത്തിക്ക് വേണ്ടി മാത്രമല്ല ഷെഫുമാരുടെ തലയിലെ തൊപ്പിക്കും മടക്കിനും വരെ 100 അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും കേട്ടറിയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ടേക്ക് എ ബ്രേക്ക്. 2026 നമ്മൾ എല്ലാവരും ഇപ്പോഴുള്ളതല്ലേ. എന്നാലേ ഇപ്പോഴും 2017 തന്നെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നും. എത്തോപ്യയാണ് 9 പിന്നിലുള്ള ആ ഒരു രാജ്യം. എന്താണ് എത്തോപ്യയിലെ കലണ്ടറിനുള്ള പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഈ ഒരു പ്രത്യേകത കലണ്ടർ ഫോളോ ചെയ്യുന്നത് എന്നറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. കനിഷ്കന്റെ ഭരണകാലത്താണ് ഇന്ത്യയിലെ ശകവർഷ കലണ്ടർ വരുന്നത്. അതായത് 12

മാസവുമാണ് ഈ ഒരു കലണ്ടറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒരു അധിക വർഷം വരാറുണ്ട്. ജീസ് കലണ്ടർ എന്നാണ് ഈ ഒരു ആഫ്രിക്കൻ കലണ്ടർ അറിയപ്പെടുന്നത് കേട്ടോ. സെപ്റ്റംബർ മാസമാണ് മിക്കവാറും ജീസ് വർഷം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ലോകം ഇന്ന് 2026 പകുതിയിൽ എത്തി നിൽക്കുമ്പോഴും എത്തോപ്യയിൽ 2017 ആയിട്ടുള്ളൂ. എത്തോപ്യയിലും എരിത്രയുടെയും ചില ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു സവിശേഷ കലണ്ടർ സംവിധാനമാണ് എത്തോപ്യൻ കലണ്ടർ. മുൻകാല ഈജിപ്ഷ്യൻ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള പുരാതന കോപ്റ്റിക് കലണ്ടറിനെ അടിസ്ഥാനപരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സൗര കലണ്ടർ ആണ് ഞാൻ ഈ പറഞ്ഞത്. എത്തോപ്യയിലെ പുതുവർഷം എൻകുട്ടാഷ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. സെപ്റ്റംബർ 11 എത്തോപ്യൻ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ്. അതുകൊണ്ടാണ് എത്തോപ്യൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 7 മുതൽ 8 വർഷം വരെ പിന്നിലാകുന്നത്. ഈ കലണ്ടർ ഉണ്ടല്ലോ, എത്തിയോപ്യക്കാർക്ക് വെറും ഒരു സമയ ക്രമീകരണ രീതിയേക്കാൾ അവരുടെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നൂറ്റാണ്ടുകളായിട്ട് സംരക്ഷിക്കപ്പെടുന്ന സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇതിൽ ഇഴചേർന്ന് കിടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഈ കലണ്ടർ പ്രകാരമാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. യേശുവിന്റെ ജനനത്തീയതി കണക്കാക്കുന്നതിലാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ലോകമെമ്പാടും ഡിസംബർ 25 ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എത്തിയോപ്യക്കാർ ലോകമെമ്പാടുമുള്ള നിരവധി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളികൾക്കൊപ്പം ജനുവരി 7 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ആധുനിക കാലത്ത് അന്താരാഷ്ട്ര ബിസിനസ്സിലും കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യുന്ന ഗ്രിഗേറിയൻ കലണ്ടറുമായിട്ട് എത്തിയോപ്യൻ കലണ്ടർ സഹവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും എത്തിയോപ്യയിലെ ഗവൺമെന്റിന്റെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഒഫീഷ്യൽ കലണ്ടർ എന്ന് പറയുന്നത് എത്തിയോപ്യൻ കലണ്ടർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇരട്ട കലണ്ടർ സംവിധാനം ആഗോള സമൂഹവുമായിട്ട് ഇടപഴകുന്നവർക്ക് കുറച്ചൊരു ചലഞ്ച് ആയിട്ട് വരാറുണ്ട്. അപ്പോ 13 കലണ്ടർ, ക്രിസ്മസ് വരുന്നത് ജനുവരിയിൽ, വർഷം ഇപ്പോഴും 2017. വിചിത്ര കലണ്ടർ ഉള്ള ഈ രാജ്യം എന്ന് പറയുന്നത് എത്തിയോപ്യ ആണ് കേട്ടോ. ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, നമ്മളെല്ലാവരും പാക്കറ്റുകളിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങുന്നവരാണല്ലേ. പാക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുന്ന സമയത്തോ വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക. ആ പാക്കറ്റിന്റെ അരികിലായിട്ട് എവിടെയെങ്കിലും അച്ചടിച്ചിരിക്കുന്ന പല നിറത്തിലുള്ളതും ചെറുതും തിളക്കമുള്ളതുമായിട്ടുള്ള വൃത്തങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ പാക്കേജിംഗിലെ ആ നിറങ്ങളിലുള്ള വൃത്തങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജെ അനാമിക. സിയാൻ, മജന്ത, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള ഒരു കൂട്ടം വൃത്തങ്ങളാണ് പലപ്പോഴും പാക്കറ്റുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവ വെറും അലങ്കാരങ്ങളോ അല്ലെങ്കിൽ ഡെക്കറേഷനോ അല്ലാട്ടോ. പ്രിന്റിംഗ് അലൈൻമെന്റ്, ഗുണനിലവാര നിയന്ത്രണം, ബ്രാൻഡ് സ്ഥിരത എന്നിവയില് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ചില ഡീറ്റെയിൽസ് നൽകുന്നവയാണ്. ഇന്ത്യയിൽ പാക്കറ്റുകളിൽ വരുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നം സസ്യാഹാരമാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്നതിന് നിയമപരമായിട്ട് നിറങ്ങളുള്ള കുത്തുകൾ ആവശ്യമാണ്. ഈ സസ്യാഹാരമാണെങ്കിലും പച്ചക്കുത്തുകളും നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിൽ തവിട്ട് നിറം അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള വൃത്തങ്ങളും ഉണ്ടാകും. ഇനി മഞ്ഞ നിറമുള്ള വൃത്തങ്ങളാണെങ്കിൽ മുട്ട അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുമായിട്ട് കണക്ട് ചെയ്തു നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ നീല നിറമുള്ള വൃത്തങ്ങളാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ശുചിത്വ ഉൽപ്പന്നങ്ങൾക്ക് യൂസ് ചെയ്യുന്നവയാണെന്ന് മനസ്സിലാക്കാം. ഫൈനലി കറുപ്പ് നിറമാണെങ്കിൽ രാസവസ്തുക്കളുടെ ഉള്ളടക്കം സൂചിപ്പിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി മുതൽ പാക്കറ്റുകളിലുള്ള ഫുഡുകൾ വാങ്ങുന്ന സമയത്ത് അതിൽ കാണുന്ന നിറമുള്ള വൃത്തങ്ങൾ ശ്രദ്ധിച്ചോളുക. ആ ഒരു കളേഴ്സിന് പിന്നിലുള്ള റീസൺ ഞാൻ ഈ പറഞ്ഞവയാണ് കേട്ടോ. അപ്പോ ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനോമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എന്താണ് യഥാർത്ഥ സൗഹൃദം? അതൊരാളുടെ ബാങ്ക് ബാലൻസോ അവർ ഓടിക്കുന്ന വണ്ടിയുടെ വലിപ്പമോ അവർ താമസിക്കുന്ന വീടിന്റെ സൗകര്യങ്ങളോ നോക്കുന്ന ഒന്നല്ല. ജീവിതത്തിൽ പണവും പ്രതാപവും ഉള്ളപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ ചിരികളിൽ ഒപ്പം ചിരിക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും വലിയൊരു ആൾക്കൂട്ടം തന്നെ കാണും. എന്നാൽ അതെല്ലാം വെറും കാഴ്ചകൾ മാത്രമാണ്. ബാഹ്യമായ സമ്പത്ത് നോക്കി വരുന്നവർ ആ സമ്പത്ത് ഇല്ലാതാകുന്ന നിമിഷം നമ്മെ വിട്ടുപോകും. എന്നാൽ ഒരാളുടെ ഉള്ള്, അതായത് അവരുടെ ഹൃദയ നൈർമല്യം നോക്കി നാം ഒരു കൂട്ട് തിരഞ്ഞെടുത്താൽ നമ്മുടെ പോക്കറ്റ് കാലിയാകുമ്പോഴും ആ കൈകൾ നമ്മുടെ തോളിലുണ്ടാവും. ഇരുട്ടിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ വെളിച്ചമായി മാറുന്നത് ആ ഉള്ളിലെ നന്മയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പണം കൊണ്ട് നമുക്ക് പലതും വാങ്ങാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ സമയം പോലും. പക്ഷെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിൻ്റെ സ്നേഹമാണ്. നമ്മുടെ കയ്യിലുള്ളത് കണ്ട് വരുന്നവർക്ക് നമ്മളോടല്ല, നമ്മുടെ സാഹചര്യങ്ങളോടാണ് പ്രിയം. അവരുടെ കണ്ണുകളിൽ നമ്മുടെ സങ്കടങ്ങൾക്ക് വിലയുണ്ടാകില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് നമ്മെ ചേർത്ത് പിടിക്കാൻ ഒരു കാരണവും വേണ്ട. കാരണം അവർ കൂട്ടുകൂടിയത് നമ്മുടെ സമ്പത്തിനോടല്ല, നമ്മുടെ ആത്മാവിനോടാണ്. ആ ഒരു തിരിച്ചറിവാണ് ഏതൊരു ബന്ധത്തിൻ്റെയും സൗന്ദര്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുണ്ട്, അവരുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനം തോന്നും. അവർ വലിയ വലിയ ബിസിനസ്സുകാരനോ പണക്കാരനോ ഒന്നും ആയിരിക്കില്ല, പക്ഷേ അവരുടെ ഹൃദയം വളരെ വലുതായിരിക്കും. നമുക്കൊന്ന് മനസ്സ് തുറന്ന് കരയാൻ, യാതൊരു മുഖം മൂടിയുമില്ലാതെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ അവരെ കൊണ്ടേ കഴിയും. അവിടെ നീ എത്രത്തോളം വലിയ ആളാണ് എന്നതിലല്ല, നീ എത്രത്തോളം നല്ല മനുഷ്യനാണ് എന്നതിനാണ് പ്രാധാന്യം. അത്തരം മനുഷ്യരുടെ ഉള്ള് ഒരു കണ്ണാടി പോലെയാണ്. അതിൽ നമ്മുടെ കുറവുകളെ സ്നേഹത്തോടെയും നമ്മുടെ വേദനകളെ കരുണയോടെയും മാത്രമേ അവർ കാണുകയുള്ളൂ. അതാണ് ഉള്ളറിഞ്ഞുള്ള സൗഹൃദം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം എന്ന് പറയുന്നത് ഒരു ചക്രം പോലെയാണ്. ഇന്ന് ഉയർന്ന നിലയുള്ളവർ നാളെ താഴേക്ക് വന്നേക്കാം. നാളെയുടെ അവസ്ഥ എന്താകുമെന്ന് ആർക്കും പറയാനാകില്ല. ഉള്ളത് നോക്കി മാത്രം നമ്മളൊരാളെ സുഹൃത്താക്കിയാൽ ആ ഉള്ളത് ഇല്ലാതാവുമ്പോൾ ആ സൗഹൃദവും ഇല്ലാതാവും. ഒരു വീഴ്ച പറ്റുമ്പോൾ അവർ നമ്മെ തിരിഞ്ഞു പോയി നോക്കില്ല. എന്നാൽ ഒരാളുടെ സ്വഭാവം, അവരുടെ സത്യസന്ധത, അവരുടെ സ്നേഹം, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിൽ കാലം എത്ര മാറിയാലും ആ ബന്ധം മാറില്ല. ചുഴലിക്കാറ്റിൽ മരങ്ങൾ വീണാലും വേരുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന പോലെ പ്രശ്നങ്ങളിൽ തളരാതെ നിൽക്കാൻ ആന്തരികമായി ബന്ധിക്കപ്പെട്ട സൗഹൃദങ്ങൾക്കേ കഴിയും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സൗഹൃദം എന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. അവിടെ കണക്ക് പുസ്തകങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. എനിക്ക് നിന്നിൽ നിന്നും എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് പകരം നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന ചോദ്യമാണ് സൗഹൃദങ്ങളിൽ ഉയരേണ്ടത്. നമ്മുടെ ലോകം ഇന്ന് വളരെ സ്വാർത്ഥമാണ്. ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ അയാളുടെ പദവിയും സമ്പത്തും നോക്കി വിലയിരുത്തുന്ന ഒരു കാലഘട്ടമാണിത്. ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് നോക്കാതെ നമ്മുടെ കണ്ണിലെ നനവ് കാണാൻ കഴിയുന്ന ഒരാളെ കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഒരസുഖം വന്നപ്പോ, അല്ലെങ്കിൽ വല്ലാതെ സങ്കടം വന്നപ്പോ ആരാണ് നിങ്ങളെ നിരന്തരം ആശ്വസിപ്പിച്ചത്? അവർ നിങ്ങൾക്ക് വില കൂടിയ സമ്മാനങ്ങളൊന്നും തന്നിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ കൂടെ ഇരുന്ന് തോളിൽ തട്ടി ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സങ്കടങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടാവും. ആ ചെറിയ കാര്യങ്ങളുണ്ട്, ഒരാളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം. സ്വർണമോ പണമോ ഒന്നുമല്ല, സ്വന്തം സമയവും സ്നേഹവുമാണ് ആ മനുഷ്യർ നിങ്ങൾക്ക് നൽകുന്നത്. അത്തരം മനുഷ്യരെ ഒരിക്കലും കൈവിടരുത്. അവർ നമ്മുടെ ലൈഫിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില കൂട്ടുകളാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയിൽ നിശാഗന്ധിയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ബാഹ്യമായ മോടികൾ കണ്ട് നിങ്ങളെ വിട്ടു.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.